0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ. ആരോഗ്യ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

Huma.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

റേഡിയോ കൊച്ചി 90 FM എന്ന ഈ ഒരു ചാനലിൽ കലാപ്രബോധിനി എന്ന് പറയുന്നൊരു പ്രോഗ്രാം യാദൃശ്ചികമായിട്ടാണ് ഞാൻ കേൾക്കാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ കഴിവ് എന്താണെങ്കിലും അത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേര് ശരത്ത്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ആദ്യം ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു നല്ല നമസ്കാരം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ വെച്ചിട്ട് കുറച്ച് പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, എങ്ങനെ പറയണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്നെ പാട്ട് പാടണം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിന്നു. ഏത് പാട്ട് ആദ്യം പാടും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇന്ന് നമ്മൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്, ഈ പറയുന്ന കൊറോണ, നിപ്പ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്, എവിടെയാണ് ഈശ്വര എന്നൊക്കെ നമ്മളിങ്ങനെ അറിയാതെ വിളിച്ചു പോകുന്നൊരു ഒരു വാക്കുകൾ തന്നെയാണ്. പി കെ എന്ന് പറയുന്ന ഒരു മൂവി, അതിൽ സോനു നിഗം പാടിയിട്ടുള്ള ഭഗവാൻ ഹേ കഹാരേ തു എന്ന് പറയുന്ന പാട്ട് വളരെ വളരെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാട്ട് പാടുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്ന എൻ്റെ മുന്നേ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുണ്ട് എൻ്റെ അയൽവാസി. കാരണം ബേസിക്കലി ഞാനും ഒരു പ്രൊഫഷണൽ ബാത്റൂം സിംഗറാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവൻ പാടും എന്നുള്ള ഒരു ഒരു ഇത് വെക്കും. പക്ഷേ ഞാൻ പാടുമ്പം പാടി പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ബാക്കിലുള്ള അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ നീ പാടിയ രണ്ടാമത്തെ പാട്ട് അത് കൊള്ളാം, അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് അത് കുറച്ചും കൂടി ശരിയാക്കാനുണ്ട് എന്നൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അത് വലിയ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ലൈഫിൽ അതുകൊണ്ട് തന്നെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുണ്ട് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ഈ മഴക്കാലം തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുളിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. ഞാനും അതുപോലെയൊക്കെ ചിലപ്പം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൂപ്പൻ ആളുകളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും, എടാ നീ ഇന്ന് കുളിച്ചില്ലയോടാ എന്ന്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് പാട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ലാലേട്ടൻ പറഞ്ഞ മാതിരി ഇപ്പം ടെക്നിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞ മാതിരി ഞാൻ ചെല്ലും, എനിക്ക് കുളിക്കാൻ മടിയാണെങ്കിൽ തന്നെ ഞാൻ കയറി ബാത്റൂമിൽ കയറി രണ്ട് പാട്ട് പാടിയിട്ട് അങ്ങോട്ട് പോരും. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താ പറയുക, അപ്പൂപ്പനെ ആലോചിച്ചു പോവാണ്. കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ്, ദ ലെജൻഡ് എസ് പി ബി എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം എസ് പി ബിക്ക് വേണ്ടിയിട്ടും അപ്പൂപ്പന് വേണ്ടിയിട്ടും ഞാൻ ഒരു പാട്ട് പാടാം. ഡ്യുവറ്റ് എന്ന് പറയുന്ന മൂവിയിലെ അഞ്ജലി അഞ്ജലി എന്ന് പറയുന്ന പാട്ടാണ്. അദ്ദേഹം പാടുമ്പം അതിനൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് ശ്രമിക്കാം.

എൻ്റെ എന്താ പറയുക, സുഹൃത്തുക്കൾ എന്നോട് പാട്ട് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ മലയാളം എന്ന് പറയുന്ന ഭാഷ ഞാനുമായിട്ട് ജഗട ജഗട ആയിരുന്നു. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടെൻഷനായിരുന്നു ഈ പറയുന്ന ഒരു സാപ്പാസ എന്ന് പറയുന്ന ഫീല് എത്രത്തോളം എനിക്ക് പാടാൻ പറ്റുന്നുള്ള, കാരണം എനിക്ക് നാക്കുളുക്കെന്ന് പറയും, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഹിന്ദി ആയിരുന്നു ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ പാട്ട് പഠിക്കണമെന്ന് മോഹമായിട്ട് ഹിന്ദുസ്ഥാനി ആവാം എന്ന് കരുതി ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹത്തിൻ്റെ മടയിൽ തന്നെയാണ് ആക്ച്വലി പോയത്. ആദ്യത്തെ ദിവസം

മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം അന്ന് തന്നെ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. കാരണം ഒരുപാട് സിംഹക്കുട്ടികളുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്നിരുന്നത്. ഞാൻ മാത്രമായിരുന്നു ഒരു പോത്തു പോലത്തെ മനുഷ്യൻ, ബാക്കിയെല്ലാം ചെറിയ പിള്ളേരായിരുന്നു. സാ എന്ന് സാറ് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിള്ളേർ കംപ്ലീറ്റ് എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. കാരണം എൻ്റെ സൗണ്ടും അവരുടെ സൗണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, അതോടെ എൻ്റെ ഉള്ള കോൺഫിഡൻസും അങ്ങോട്ട് പോയി. പിന്നെ വേണ്ട, പാട്ട് മതി എന്നാലോചിച്ച് ഞാൻ തിരിച്ച് എൻ്റെ പ്രൊഫഷണൽ ബാത്റൂം സിംഗിങ്ങിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി വന്നു. അപ്പം അതായിരുന്നു എൻ്റെ പാട്ട് പഠിക്കണം എന്ന് പറയുന്ന മോഹം ചെന്ന് എത്തിയൊരു സംഗതി. കാരണം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ വെക്കുന്നത്. ഇന്ന് ഞാനത് എന്താ പറയുക, അത് നല്ലതിനായിരുന്നോ മോശമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി എനിക്കറിയില്ല. ബട്ട് അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞപ്പം ഒരു ഗസൽ, ഒരു നാലുവരി ഗസൽ ഞാൻ പാടാം. ഗസലിൻ്റെ അകത്ത് ജഗ്ജീത് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗസലുകൾക്ക് ഭയങ്കര ഒരു ഫീല് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എന്തോ എനിക്കറിയില്ല, ഞാൻ വല്ലാതെ എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വരികൾ പാട്ടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഹോട്ടോസേ ചുലോത്തും എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു നാലുവരി ഞാൻ ശ്രമിക്കാം.

കുറിച്ച് പറയുമ്പം നമുക്ക് ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പ്രണയം, ഒന്ന് വിരഹം. പ്രണയം എന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി പറഞ്ഞ ഡയലോഗാണ്. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാൻ ആയിഷേനെ ആദ്യമായി കാണുന്നത്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകം പാതിരെ കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലേക്ക് തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൾ ഓരോ തവണ കടന്നു വരുമ്പോഴും പെണ്ണിൻ്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു ഇവളെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. ഈ കാന്താരി പെണ്ണ് അവൾ എൻ്റെയാണ്. ലാസ്റ്റ് ഡയലോഗ് ഞാൻ മനഃപൂർവ്വം മാറ്റി പറഞ്ഞതാണ്. കാരണം ഈ പ്രോഗ്രാം ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ കേൾക്കുവേ. ഞാനിനി വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആകെ ടെൻഷനായി പോകും. ഞാൻ വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പ്രണയത്തിലാണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മെല്ലൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പം പ്രണയം എന്ന് പറഞ്ഞ ഒരു പാട്ട് എനിക്ക് അസർ എന്ന് പറയുന്നൊരു മൂവിയിൽ അർമാൻ മല്ലിക്ക് പാടിയ ബോൾ ധോനാസറ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വല്ലാതെ ഫീൽ ചെയ്യിച്ചൊരു പാട്ടാണ്. അതിൻ്റെ വരികൾ എന്ന് പറയുന്നത്

ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രണയം, വല്ലാത്തൊരു ഫീലാണ് എനിക്ക് ആ പാട്ടിനോട്. അപ്പം അതൊരു നാല് വരെ ഞാൻ പാടാം.

0: പഠിക്കുന്ന കാലത്താണെങ്കിലും
1: അല്ലെങ്കിൽ ആഫ്റ്റർ പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും
0: പാട്ട് എൻ്റെ ഒരു വഴിയാവും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല.
1: അങ്ങനെ ആവുമോ ഇല്ലയോ അതിനെക്കുറിച്ച് ഞാൻ ബോധേഡ് ആയിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പാടുക എന്ന് പറയുന്നത് മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഞാൻ പാടുമ്പം ആക്ച്വലി ഞാനാണ് ഹാപ്പി ആവുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് എനിക്ക് പറയാനറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ വളരെ ചുരുക്കം എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പാടും എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് ചിലപ്പം വല്ല പാട്ടൊക്കെ ചോദിക്കും പറയും. ചിലരെന്നോട് പറയാറുണ്ട് നിനക്ക് ഇങ്ങനെ പാടാൻ മടിയാണെങ്കിൽ, അല്ലെങ്കിൽ പാടാൻ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ചെല്ലാൻ എനിക്ക് പേടിയാണ്, എൻ്റെ കാല് മുട്ട് വരയ്ക്കും. ഇതിപ്പം നിങ്ങളുടെ മുന്നിൽ എൻ്റെ ശബ്ദം മാത്രം എത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് ഞാനിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഞാനും ആഗ്രഹിച്ചിരുന്നു, ഒരു റേഡിയോയിൽ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
0: പക്ഷേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊന്നും നമ്മുടെ മുന്നിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു എഫ് എം ചാനൽ, റേഡിയോ കൊച്ചി എന്ന് പറയുന്ന എഫ് എം ചാനൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് വീണ്ടും എനിക്കത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞാൽ എനിക്ക് തീരില്ല.
1: ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ.
0: നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പാട്ടുകളാണ്, രണ്ട് തരം പാട്ടുകളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഫീലിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് പ്രണയം, ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ. വിരഹമെന്ന് ഞാൻ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു പ്രണയം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ തന്നെ ഒരു ലവ്, അതിൻ്റെ ഒരു സാധനത്തിലേക്ക് ഞാൻ പോകണമല്ല. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന മൂവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. അതിനെ, ആ പാട്ടിനെ എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് എന്ത് വർണ്ണിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ വല്ലാതെ ഇമോഷണലി ആക്കിയ ഒരു പാട്ടാണ്. അതും കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ്.

ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ആളുകൾക്ക് കേൾക്കുന്നൊരു ഒരു ഒരു ഒരു വേദി എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഞാനൊരു ഒരു കുഞ്ഞൊരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ചെല്ലാനത്തെ കടലേറ്റം. ഇന്നലെ, ഇന്ന്, നാളെ. ചെല്ലാനം കൊച്ചി മേഖലയുടെ കടലോര സംരക്ഷണ രംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനകീയവേദി കൺവീനർ VT സെബാസ്റ്റ്യൻ തങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക റേഡിയോ അഭിമുഖം. നിർവഹണം രാഹുൽ ദേവ് RK.
1: നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തെ ഏറ്റവും കൂടുതൽ കടലാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെല്ലാനം കടൽ തീരത്താണ്. റേഡിയോ കൊച്ചി 90 FM ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ 7 വർഷമായി സമരം ചെയ്യുന്ന സമരസേനാനിയായ VT സെബാസ്റ്റ്യനാണ്. സാർ നമസ്കാരം. സാർ
2: നമസ്കാരം.
1: സാർ, ഈ കടലാക്രമണത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
2: 2019 ഒക്ടോബർ 28 തീയതി ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം

0: കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും വേണ്ട, തീരസുരക്ഷയാണ് വേണ്ടതെന്നും പറഞ്ഞ് ചെല്ലാനം കൊച്ചി ജനകീയവേദി തുടങ്ങിയ സമരം ഇന്ന് 2400 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കും. ഇപ്പൊ ഭാഗികമായിട്ട് ഒരു 7.36 കിലോമീറ്റർ ടെട്രാപോഡ് കടൽ ഭിത്തി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലവും കൂടി പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടുത്തെ കടലാക്രമണം പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.
1: സാറിന്റെ വീട് ഇവിടെ തന്നെയാണോ?
0: ഞാൻ ചെല്ലാനത്തുകാരനാണ്, ജനിച്ചു വളർന്നതും ഇവിടെ തന്നെയാണ്, താമസിക്കുന്നതും എല്ലാം ചെല്ലാനത്ത്.
2: സാറേ, ഈ ചെല്ലാനത്ത് ചരിത്രപരമായ കടലാക്രമണത്തിന്റെ കാരണം എന്താണ്?
0: ചെല്ലാനത്ത് പണ്ടിവിടെ കടലാക്രമണം ഉണ്ടായിരുന്ന സ്ഥലമല്ല. 1341 ഉണ്ടായ കൊച്ചഴിയാണ് കൊച്ചിയായി രൂപപ്പെട്ടത്. അന്ന് വിദേശ കച്ചവടക്കാർക്കൊക്കെ ഇവിടെ വന്ന് മലഞ്ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഈ പ്രദേശം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു. ധാരാളം നെല്ല്, തേങ്ങ, ഉണക്കമീൻ, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയെല്ലാം അന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് മലയോരങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന് ഈ മലഞ്ചരക്കുമായിട്ട് തടികളുടെ ചങ്ങാടം കെട്ടിയാണ് ഈ മലഞ്ചരക്ക് ഇവിടെ എത്തിച്ചിരുന്നത്. പകരം അവർ ഈ സാധനം ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തന്നിട്ട് അരി, നെല്ല്, തേങ്ങ, വെളിച്ചെണ്ണ, ഉപ്പ്, ഉപ്പുമീൻ, ചെമ്മിപ്പരിപ്പ് ഈ വക സാധനങ്ങളുമായിട്ട് തിരിച്ചു പോകുമായിരുന്നു. അല്ലാതെ കാശൊന്നും മേടിക്കുന്ന കൊടുക്കുന്ന പരിപാടിയില്ലായിരുന്നു. ഈ മലഞ്ചരക്ക് വിദേശീയർക്ക് പായക്കപ്പലുകളിൽ നിന്നും പത്തേമാരികളിലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും, അന്ന് ഗൾഫ് എന്നല്ല പറയുന്നത്, പേർഷ്യ എന്നാണ് പറയുന്നത്, പേർഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ എത്തുന്ന വിദേശീയ നാവികർക്ക് നമ്മൾ ഈ മലഞ്ചരക്ക് കൊടുത്തിട്ട് അവര് പകരം സ്വർണ നാണയം, സ്വർണക്കട്ടിയും ഒക്കെ നമുക്ക് തന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞിരുന്ന കാലത്താണ് ഈ കൊച്ചി അഴി രൂപപ്പെടുന്നത്. അതിനു മുമ്പ് മുസാരീസ് അഴി കൊടുങ്ങല്ലൂരായിരുന്നു. 1341 വലിയ വെള്ളപ്പൊക്കത്തിൽ ആ അഴി അടഞ്ഞു പോവുകയും കൊച്ചിയിൽ ഒരു കൊച്ചഴി രൂപപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കൊച്ചി കായൽ, കൊച്ചി കായൽ എന്ന് പറയുന്ന വേമ്പനാട്ട് കായൽ എന്ന് പറയുന്ന കൊച്ചി കായൽ, ഈ വേമ്പനാട്ട് കായൽ ശുദ്ധജല തടാകമായിരുന്നു. അന്ന് നമുക്ക് ഡാമുകളൊന്നുമില്ല. അപ്പോൾ കാലവർഷക്കാലത്തും തുലാവർഷക്കാലത്തും വരുന്ന വെള്ളം, മലയോരങ്ങളിൽ നിന്ന് ഒഴുകി എത്തുന്ന വെള്ളം ഈ ശുദ്ധജല തടാകത്തിൽ പൊങ്ങിക്കഴിയുമ്പോൾ ഈ തീരദേശങ്ങളൊക്കെ മുങ്ങുന്നൊരവസ്ഥ വരുമ്പോൾ കടലിലേക്കൊന്നെങ്കിൽ പൊട്ടിച്ച് വിടും, അതല്ലെങ്കിൽ പ്രകൃതി തന്നെ പൊട്ടിച്ച് കടലിലേക്ക് ഒഴുകി വെള്ളം പോകും. അങ്ങനെയാണ് വെള്ളം ശുദ്ധജല തടാകം പോലുള്ള സ്ഥലത്തെ വെള്ളത്തിൻ്റെ ഉയരം നിയന്ത്രിച്ചിരുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അതിനാണ് അഴി ഓടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഴി ഓടിയതാണ് കൊച്ചിയിൽ 1341. അതിനുശേഷം പല വർഷങ്ങളിൽ, വേനൽക്കാലം മുമ്പ് ഇത് തന്നെ താൻ അടഞ്ഞു പോവും, പിന്നെ വീണ്ടും തുറയും, ചില വർഷങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ തുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കച്ചവടത്തിന് വേണ്ടി കൊച്ചി അഴി മണ്ണുകോരി മാറ്റി നിലനിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം 1924 കൊച്ചി തുറമുഖം ആധുനികവൽക്കരിക്കാനായിട്ട് ആഴം കൂട്ടി ട്രഡ് ചെയ്ത് കിട്ടിയ ചെളിയും മണ്ണും വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിക്ഷേപിച്ച് അതാണ് വില്ലിംഗ്ടൺ ഐലൻഡായി ഇപ്പോൾ നേവിയുടെ ആസ്ഥാനമൊക്കെ ആയിട്ട്, സതേൺ നേവൽ കമാൻഡിൻ്റെ സ്ഥലമായിട്ടും മറ്റ് കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം നിയർത്തിയെടുത്തത്. അപ്പോൾ ഈ ആഴം കൂട്ടി ആണ് അന്ന് 1928 മെയ് 26 SS പത്മ എന്ന് പറയുന്ന കപ്പൽ കയറിയാണ്, സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന കപ്പൽ കയറിയാണ് ഈ കൊച്ചി തുറമുഖ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചി തുറമുഖം വന്നതിന് ശേഷമാണ് ചെല്ലാനം കൊച്ചി തീരത്തെ കടലാക്രമണം രൂക്ഷമായത്. കടലിൽ സാധാരണഗതിയിൽ വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും ഒഴുക്ക്. അതിന് കാരണമെന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞുരുകിയും ഐസുരുകിയും ഒക്കെ വരുന്നതും നദികളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ എത്തുന്ന കടലിലെത്തുന്ന വെള്ളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, ധ്രുവപ്രദേശങ്ങളിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരും. ഈ ഭൂമധ്യരേഖ പ്രദേശത്താണ് ഈ വെള്ളം നീരാവിയായിട്ട്, സ്റ്റീമായിട്ട്, സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് ഏറ്റവും കൂടുതലുള്ള അവിടെ നിന്നാണ് ഇത് തിരിച്ച് പോകുന്നത്. അങ്ങനെ ഈ സൈക്കിള് തുടരുകയും, അങ്ങനെ നമ്മളുടെ ഈ കേരളത്തിൻ്റെ തീരത്ത് സ്ഥിരമായി കടലിലെ ഒഴുക്കെന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും. പ്രകൃതിയിൽ എന്തെങ്കിലും അസന്തുലിതാവസ്ഥ ഉണ്ടാകുക, ന്യൂനമർദ്ദം ഉണ്ടാകുക, കാറ്റുണ്ടാകുക, ജലപ്രവാഹങ്ങളുണ്ടാകുക സമുദ്രത്തിൽ, ഭൂകമ്പങ്ങളുണ്ടാകുക, ഇങ്ങനെയുള്ള സമയത്താണ് തെക്ക് നിന്ന് വടക്കോട്ട് വെള്ളം ഒഴുകുന്നത്. അതിന് തെക്കൻ നീര് തെമ്മാറെന്ന് ഒക്കെ പറയും.

0: മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടത്തെ തീരക്കടലിലെ ആഴം കൂടും. തീരക്കടലിലെ ആഴം കൂടുന്നതാണ് ഇവിടുത്തെ കടലാക്രമണത്തിന് പ്രധാന കാരണം. അങ്ങനെ 1928 മുതലാണ് ഇവിടെ രൂക്ഷമായ കടൽ കയറ്റം തുടങ്ങിയത്. ഏതാണ്ട് ചെല്ലാനം കൊച്ചി, ചെല്ലാനം തീരത്തൊക്കെ 2 മുതൽ 3 വരെ കിലോമീറ്റർ ദൂരത്തിലാണ് കര കവർന്നത്. കടൽ വെള്ളം കയറി ഇപ്പൊ കടൽ കാണുന്ന സ്ഥലമൊക്കെ അന്ന് കരയായിരുന്നു, 1928 മുമ്പ്. അപ്പൊ ഈ കരകൾ ഇങ്ങനെ പോന്ന് എല്ലാ വർഷവും ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് മീറ്റർ ഇങ്ങോട്ട് കയറി കടലാകുന്ന സമയത്ത് അന്ന് ജനങ്ങൾക്ക് കിഴക്കോട്ട് മാറി താമസിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഭൂമി എന്ന് പറയുന്ന രാജാവിൻ്റെയാണ്, എല്ലാവർക്കും എവിടെയെങ്കിലും പോയി താമസിക്കാം. ഏതെങ്കിലും അതുകൂടാതെ വീട്ടുപകരണങ്ങളൊന്നുമില്ല, ആകെ ഒരു ചട്ടിയ ഒരു കലമ ഉണ്ടാവും, 3 കല്ലും ഉണ്ടെങ്കിൽ അടപ്പുമായി, 3-4 ഓല മടഞ്ഞത് വളച്ചു കെട്ടിയാൽ വീടായി. ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഇങ്ങനെ ഈ സ്ഥലത്തിനൊന്നും പ്രാധാന്യം വില കൊടുക്കാതെ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രക്ഷോഭങ്ങളും ഉണ്ടായി. ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഇടക്ക് കുറേശ്ശെ കല്ലുകളൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ട് 1965 വലിയ കടലുകയറ്റത്തിൽ രാത്രിയാണെന്ന് കടലുകയറ്റം ഉണ്ടായത്, ഒരു വെളുത്തുവാവിൻ്റെത്. ആ കടലുകയറ്റത്തിന് ശേഷമാണ് ഇവിടെ കരിങ്കൽ ഭിത്തി വ്യാപകമായിട്ട് കൊണ്ടുവന്ന് ഇട്ടത്. വഞ്ചികളിൽ കൊണ്ടുവന്ന കരിങ്കല്ല് കായലിലൂടെ കൊണ്ടുവന്നിട്ട് റെയിൽപാളം പോലുള്ള പാളം ഒരുക്കി അതിൻ്റെ മേളിൽ ട്രോളി വെച്ചാണ് ഈ കടൽ തീരത്തേക്ക് കല്ലെത്തിച്ചത്. ഈ കല്ല് കടൽ തീരത്ത് ഇടുന്നതിന് മുൻപ് കശുമാവിൻ്റെയും പുളിയുടെ വാളം പുളിയുടെയും ഒക്കെ കൊമ്പ് വെട്ടി അത് ബണ്ടിലായിട്ട് കെട്ടി അടിയിൽ നിരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മേളിലാണ് നമ്മൾ വാർക്കുമ്പോൾ കമ്പി കെട്ടുന്നത് പോലെ ഇങ്ങനെ ബേസായിട്ട് ഈ ചുള്ളിക്കമ്പുകൾ കെട്ടി ബണ്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ മേളിലാണ് കല്ലടിക്കിയത്. അങ്ങനെ 1966-67 കാലഘട്ടം കൊണ്ട് ഇവിടെ കരിങ്കൽ ഭിത്തി വന്ന് 100 മീറ്ററിനൊന്ന് എന്ന ക്രമത്തിൽ ഗ്രോയിൻസ് എന്ന പേരിൽ പുലിമുട്ടുകൾ ബ്രേക്ക് വാട്ടർ വാളും നിർമ്മിച്ച് പടിഞ്ഞോട്ട് കടലിലേക്ക് ചെറിയ ബ്രേക്ക് വാട്ടർ വാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചി തുറമുഖം ഓരോ നിശ്ചിത നാള് കഴിയുമ്പോഴും ആഴം കൂട്ടാൻ തുടങ്ങി. ആഴം കൂട്ടുക എന്ന് പറയുന്നത് വലിയ കപ്പലുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ 1-ാം തലമുറ കപ്പൽ കഴിഞ്ഞ് 2-ാം തലമുറ കപ്പൽ, 3-ാം തലമുറ കപ്പൽ, അങ്ങനെ ഓരോ തലമുറ മാറും തോറും കപ്പലുകളുടെ ഡ്രാഫ്റ്റ് അതായത് ആഴം കൂടുന്നു. ആഴത്തിലുള്ള കപ്പലുകൾക്ക് കൂടുതൽ കേവഭാരമുള്ള കുറേ ടെണ്ണേജ് ഉള്ള കപ്പലുകൾക്ക് ഇവിടെ കയറണമെങ്കിൽ ആഴം വേണം. അങ്ങനെ പല സമയത്തായിട്ട് കൂട്ടി 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെയുള്ള ആഴം ഏതാണ്ട് 2011 10 മീറ്ററായി. ഈ 10 മീറ്ററായിരിക്കുന്ന സമയത്താണ് അങ്ങനെ കുറേ നാൾ പോയിക്കൊണ്ടിരുന്നത്.
1: സാറേ, ഇപ്പോഴുള്ള രൂക്ഷമായ കടലാക്രമണത്തിന് കാരണം എന്തായിരുന്നു?
0: 2011 വല്ലാർപാടത്ത് DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി കൊച്ചുംപോർട്ട് ഏറ്റെടുത്ത് കണ്ടെയ്നർ ടെർമിനൽ. അപ്പൊ അവര് 2011 വന്നിട്ട് കൊച്ചി തുറമുഖത്തിന്റെ 10 മീറ്റർ ഉണ്ടായിരുന്ന ആഴം 14.5 മീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ച് അത് അവരും പോർട്ടുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ വെളിച്ചത്തിൽ പോർട്ട് ആഴം കൂട്ടി കൊടുക്കണം. പോർട്ട് അങ്ങനെ പെട്ടെന്ന് 2011 വന്ന DP വേൾഡിന് വേണ്ടി ആഴം കൂട്ടി 2015-16 ആഴം 14.5 മീറ്റർ. ആഴം കൂടുമ്പോൾ അഴിമുഖത്തുകൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടും. അളവ് കൂടുമ്പോൾ കടലിലുണ്ടാകുന്ന കുത്തൊഴുക്ക് കൂടും. അങ്ങനെ കുത്തൊഴുക്ക് കൂടി നമ്മുടെ തീരക്കടലിലെ ചെല്ലാനം കൊച്ചി തീരത്തെ തീരക്കടലിലെ മണ്ണ് ഭയങ്കരമായിട്ട് ഒഴുകിപ്പോയി. 1980 കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ ശക്തമായ കടൽ ഭിത്തി ഉണ്ടാക്കിയതാണ്. വലിയ കടൽ ഭിത്തി, കല്ലുകൾ വെച്ച് നല്ല ശക്തമായ കടൽ ഭിത്തി ഉണ്ടായതാണ്. അതിനുശേഷം വലിയ കുഴപ്പമില്ലായിരുന്നു, കടലുകയറ്റം ഒന്നും അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്താണ് DP വേൾഡ് വന്നതും DP വേൾഡ് ആഴം കൂട്ടിയതും. ആഴം കൂട്ടി അതിൻ്റെ ഫലം ഇവിടെ 1-2 കൊല്ലം കൊണ്ട് ആഴം ക്രമാതീതമായി കൂടി. ഈ സമയത്താണ് 2017 ഓഖി എന്ന് പറയുന്ന വലിയ ചുഴലിക്കാറ്റ് വരുന്നത്. ശക്തമായ ചുഴലിക്കാറ്റ് വന്നപ്പോൾ അതിനാനുപാതികമായി വളരെ വലിയ തിരമാല വന്നു. ആ തിരമാലയിൽ ഞങ്ങളുടെ ഇവിടുത്തെ കടൽ ഭിത്തി ചിന്ന ഭിന്നമായി തകർന്നു പോവുകയും ചെല്ലാനം പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലകളിലാണ് ആദ്യം ഇത് വരുന്നത്. അതിൻ്റെ ഇടക്ക് ചെല്ലാനം ഫിഷിംഗ് ഹാർബർ 2010-11 കാലഘട്ടങ്ങളിൽ ചെല്ലാനം ഫിഷിംഗ് ഹാർബർ വന്നു. ചെല്ലാനം പഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്ത് ആണ് ഈ ഫിഷിംഗ് ഹാർബർ വന്നത്. അപ്പോൾ ഈ ഫിഷിംഗ് ഹാർബർ വന്നപ്പോൾ അതിന് 2 പുലിമുട്ടിട്ട് ബ്രേക്ക് വാട്ടർ വാളിട്ട് കടലിലേക്ക് വളരെ നീളത്തിലുള്ള ബ്രേക്ക് വാട്ടർ വാളിട്ടപ്പോൾ അതിൻ്റെ തെക്ക് വശത്ത് നിന്ന് തെക്ക് നിന്ന് ഒഴുകി വരുന്ന മണ്ണ്, വടക്കോട്ട് ഒഴുകി വരുന്ന മണ്ണ് അവിടെ സെറ്റിലാകുകയും അവിടെ കര തീരം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് മണ്ണ് വരുന്നില്ല, എന്നാൽ ഒഴുക്കുള്ളത് കൊണ്ട് മണ്ണ് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ആഴം ക്രമാതീതമായി കൂടിയത്. അപ്പോഴാണ് ഈ ഡി പി വേൾഡിന്റെ ആഴം കൂട്ടി അതിൻ്റെ ഇടക്ക് ഓക്കി വന്നപ്പോഴാണ് കരിങ്കൽ ഭിത്തിയൊക്കെ ഇടിഞ്ഞ് തകർന്ന് അതിനുശേഷമാണ് 2017 ശേഷമാണ് ഇവിടെ കടലാക്രമണം അതിരൂക്ഷമായത്. അപ്പോൾ 19 ഭയങ്കരമായിട്ട് കടലിൽ കയറാൻ തുടങ്ങി. 19, 20, 21 അതിരൂക്ഷമായി കടലിൽ കയറി. അങ്ങനെയാണ് 21 സെപ്റ്റംബർ ആയപ്പോൾ കേരളം ഭരിക്കുന്ന

0: അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സംഭവം ഉണ്ടായി. 2011 വരെ കേന്ദ്ര സർക്കാരിനായിരുന്നു കടൽത്തീര സംരക്ഷണം. 2011 നിരന്തരം കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ട് അധികാരം സംസ്ഥാനങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ വെളിച്ചത്തിൽ 2011 ഇത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഇതിൻ്റെ ഗ്രാൻഡ് കേന്ദ്രം കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടൽ കയറി ഇത്രയും സംഭവം ഉണ്ടായി. 2021 കയറിയ രണ്ടാം പിണറായി സർക്കാർ, കേരള സർക്കാർ 344.2 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയും അത് ആദ്യം കരിങ്കല്ലിടും, അതിൻ്റെ മേളിൽ ടെട്രാപോഡ് നിരത്തും, അത് പടിഞ്ഞാറ് വശവും മുകളിലും ടെട്രാപോഡ് നിരത്തും, ഏറ്റവും മുകളിൽ 2.5 മീറ്റർ വീതിയിൽ നടപ്പാത, ഹാൻഡ് റെയിലോട് കൂടിയ നടപ്പാത, അങ്ങനെ മനോഹരമായിട്ട് അത് ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ഈ 18-19 കിലോമീറ്റർ സ്ഥലത്ത് ചെയ്തില്ല, ആകെ ചെയ്ത് 7.36 കിലോമീറ്റർ ആണ് ചെയ്തത്. അത് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വടക്കുവശത്ത്, അതിൻ്റെ ഇടക്ക് ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിച്ചതോടൊപ്പം തന്നെ ബസാർ വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 6 ബ്രേക്ക് വാട്ടർ വാളും കൂടി, പുലിമുട്ടുകളും കൂടി നിർമ്മിച്ച്. അപ്പോൾ ഈ ആ പുലിമുട്ട് കൂടി നിർമ്മിച്ചപ്പോൾ കുറച്ചെങ്കിലും വരുന്ന മണ്ണ് അതിൻ്റെ തെക്കുവശം തടഞ്ഞിടുകയും വടക്കുവശത്ത് ആഴം കൂടുകയും ചെയ്തു. അങ്ങനെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിച്ചതിൻ്റെ വടക്കുവശത്ത്, വടക്കുവശത്ത് എന്ന് പറഞ്ഞാൽ പുത്തന്തോട്, കണ്ണമാലി, ചെറിയടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലി, പിന്നെ അത് കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷൻ്റെ സ്ഥലമാണ് മാനാശ്ശേരി, സൗദി ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ കടൽ കയറ്റം രൂക്ഷമാവുകയും ചെയ്തു. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതേപോലെ അങ്ങേയറ്റം വരെ, ഫോർട്ട് കൊച്ചി വരെ ചെയ്യണം. അത്യാവശ്യമായിട്ട് ബീച്ച് റോഡ് വരെയെങ്കിലും ചെയ്യണം. കാരണം ബീച്ച് റോഡ് വരെ എന്ന് പറയുമ്പോൾ ബീച്ച് റോഡിനപ്പുറത്തേക്ക് INS ദ്രോണാചാര്യയുടെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ 23 പുലിമുട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ചെറുതാണെങ്കിലും 23 പുലിമുട്ടുണ്ട്. അതുകൊണ്ട് തീരക്കടലിൽ അവിടെ മണൽ നിക്ഷേപമുണ്ട്, ആഴം കുറവാണ്. തൽക്കാലം ഈ ബീച്ച് റോഡ് വരെയെങ്കിലും കടൽ ഭിത്തി നിർമ്മിക്കണമെന്നുള്ളതാണ് നമ്മളുടെ ഡിമാൻഡ്. കൂടാതെ കഴിഞ്ഞ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ചെല്ലാനം പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ, കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്താതെ 6.1 കിലോമീറ്റർ സ്ഥലത്ത് ഈ പദ്ധതി നീട്ടാനുള്ള ഒരു പദ്ധതി വന്നായിരുന്നു. പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവർക്ക് വേറെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഇനി പുതിയ സർക്കാർ കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിന് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുകയുള്ളൂ, സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ രണ്ടാം ഘട്ടം ചെയ്യുമ്പോൾ തന്നെ അത് ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒറ്റടിക്ക് ഒറ്റ സ്ട്രെച്ചായിട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം.
1: ചെറിയ 2018 പ്രളയം സമയത്ത് ഇവിടെ എങ്ങനെയായിരുന്നു കടലിന് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു?
0: 2018 August 15 പ്രളയം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. അന്ന് വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറേ കുടുംബങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഏതാണ്ട് 4-5 കുടുംബങ്ങളാണ് വന്ന് താമസിച്ചത്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള അവരുടെ മിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ട് 5-8 വീട്ടുകാർ ഞങ്ങളുടെ വീടുകളിൽ തന്നെ താമസിച്ചു. അപ്പോൾ അന്ന് ഇവിടെ ഒരു തുള്ളി വെള്ളം കയറിയില്ല. പക്ഷേ 2017 ഓഖി സമയത്ത് ഇവിടെ വെള്ളം കയറി കാറ്റ് വന്നപ്പോൾ. അതിനുശേഷം 18, 19, 20, 21 ഭയങ്കരമായിട്ട് വെള്ളം കയറി. 21 അതായത് ഇവിടെ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലാണ് വെള്ളം കയറിയത്. അത് ഇവിടെ നിന്ന് കിഴക്കോട്ട് കായലുകൾ വരെ എല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ നിന്ന് കിഴക്ക് കായലിലേക്ക് പോകുന്നിടത്തുള്ള കായലിൻ്റെ അരികിലുള്ള വീടുകളൊക്കെ വരെയും മുങ്ങി. മഴ കൊണ്ടുവരുന്ന പ്രളയം ഇവിടെ ബാധിക്കാറില്ല. ഇവിടെ ബാധിക്കുന്നത് കടല് കയറിയുള്ള വെള്ളപ്പൊക്കമാണ്. കാരണം അല്ലാതെ ഇവിടുത്തെ തീരം പൊങ്ങിയ തീരമാണ്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തീരത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ധാരാളം കനാലുകൾ, തോടുകൾ, പിന്നെ കായലുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ വരുന്ന വെള്ളം അപ്പം തന്നെ ഒഴുകിപ്പോയിക്കൊള്ളൂ. അതുകൊണ്ട് ഇവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായില്ല കാറ്റ് വന്നപ്പോൾ. അതിനുശേഷം 18, 19, 20, 21 ഭയങ്കരമായിട്ട് വെള്ളം കയറി. 21 അതായത് ഇവിടെ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലാണ് വെള്ളം കയറിയത്. അത് ഇവിടെ നിന്ന് കിഴക്കോട്ട് കായലുകൾ വരെ എല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ നിന്ന് കിഴക്ക് കായലിലേക്ക് പോകുന്നിടത്തുള്ള കായലിൻ്റെ അരികിലുള്ള വീടുകളൊക്കെ വരെയും മുങ്ങി. അപ്പോൾ മറ്റ് മഴ കൊണ്ടുവരുന്ന പ്രളയം ഇവിടെ ബാധിക്കാറില്ല. ഇവിടെ ബാധിക്കുന്നത് കടല് കയറിയുള്ള വെള്ളപ്പൊക്കമാണ്. കാരണം അല്ലാതെ ഇവിടുത്തെ തീരം പൊങ്ങിയ തീരമാണ്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തീരത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ധാരാളം കനാലുകൾ, തോടുകൾ, പിന്നെ കായലുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ വരുന്ന വെള്ളം അപ്പം തന്നെ ഒഴുകിപ്പോയിക്കൊള്ളു. അതുകൊണ്ട് ഇവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായില്ല.
1: സാറ്, നമ്മളിപ്പോൾ ചെയ്ത ടെട്രാപോഡ് കടൽ ഭിത്തി വിജയകരമാണോ? അത് എത്ര വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്?
0: ടെട്രാപോഡ് കടൽഭിത്തി വിജയമാണ്. പക്ഷെ അത് വിജയിക്കണമെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യണം, കല്ലിന്റെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിലെ ആഴം കുറക്കണം. ആഴം കുറച്ചില്ലെങ്കിൽ ടെട്രാപോഡല്ല ഇരുമ്പ് കെട്ടല്ല സ്വർണ്ണക്കെട്ട ഇട്ടാലും അതിനെ കടല് തകർത്ത് കളയും. അതിന് കാരണമെന്ന് പറയുന്നത് ആഴം കൂടിയാൽ തിരമാലക്കൊരു സ്വഭാവമുണ്ട്. തിരമാലക്ക് തീരക്കടലിലെ ആഴം എത്ര മീറ്റർ ഉണ്ടോ അത്രയും ഉയരമുള്ള തിരമാല ഉയരും.

0: ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് തീരക്കടലിൽ 3 മീറ്ററും അതിന് കൂടുതലും ആഴമുണ്ട്. ഈ കടൽ ഭിത്തിയോട് ചേർന്ന് 3 മീറ്ററിൽ കൂടുതൽ ആഴമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കാലവർഷക്കാലത്ത് വരുന്ന തിരമാല ഈ 3 മീറ്ററിൽ ഉയരത്തിലുള്ളതായിരിക്കും, അല്ലെ, 3 മീറ്ററിനേക്കാൾ ഉയരമുള്ളതായിരിക്കും. കൂടാതെ ഈ തിരമാല കൂടുതൽ കരയിലേക്കടുത്തോ അല്ലെ ഈ ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ മേളിലോ അതല്ലെങ്കിൽ അതിന്റെ കിഴക്കുവശത്തുള്ള സ്വകാര്യ ഭൂമിയിലോ വീടുകളിലോ വന്ന് തിരമാല ഒടിഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആഴം കുറയ്ക്കാനായിട്ടുള്ള നടപടി എടുക്കണം. ഈ ആഴം കുറച്ചാൽ മാത്രമേ ഈ ടെട്രാപോഡ് കടൽ ഭിത്തി വിജയമായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ 1980 കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കടൽ ഭിത്തി വലിയ കല്ലൊക്കെ വെച്ച് ചെയ്തതാണ്. അന്ന് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു ഇനി ഇവിടെ ഒരിക്കലും കടൽ കയറില്ലെന്ന്. കടൽ കയറാൻ കാരണം കടൽ ഭിത്തി ഇല്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ വലിയ ആഴം കല്ലിൻ്റെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിൽ വരികയും ഈ കല്ലിടിഞ്ഞു പോവുകയും, കല്ലിടിഞ്ഞു പോകുക മാത്രമല്ല വലിയ തിരമാല വന്നടിക്കുമ്പോൾ കരിങ്കല്ലുകൾ കൂട്ടിയിടിച്ചിട്ട് അത് ചക്കയുടെയും മാങ്ങയുടെയും തേങ്ങയുടെയും വലിപ്പത്തിലേക്ക് മാറും, ഉരുണ്ട് മാറും. നമ്മൾ തീരത്തൊക്കെ പോയാൽ കാണാൻ കഴിയും ഉരുണ്ട കല്ലുകൾ. ഈ ഉരുണ്ട കല്ലെന്ന് പറയുന്നത് ഈ തിരമാല അടിച്ച് പോകുന്നതാണ്, അടിച്ചിട്ട് തമ്മിലിടിച്ച് ഉരഞ്ഞ് തേയുന്നതാണ്. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ 1 ക്യുബിക് മീറ്റർ 1 ഘനമീറ്റർ ഉള്ള കരിങ്കല്ല് 0.1 ക്യുബിക് മീറ്റർ ആയിട്ട് ചുരുങ്ങും, 1/10 ചുരുങ്ങും. അങ്ങനെ ചെറുതായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കടൽ ഭിത്തി ഇടിഞ്ഞു പോകും. അപ്പം അത് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ തീരം പുനർനിർമ്മിക്കുക, ബീച്ച് നറിഷ്മെൻ്റ് എന്ന് പറയും. തീരം പുനർനിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് ഈ കടൽ ഭിത്തി ദീർഘകാലം കേടുകൂടാതെ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ആ ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇടിഞ്ഞു പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും കടൽ കയറ്റം പുനരാരംഭിക്കും.
1: ചെലവ് കുറഞ്ഞിട്ട് പരിസ്ഥിതിനെ സംരക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സാറിന്റെ ഐഡിയയിലുണ്ടോ?
0: കടലാക്രമണം പരിഹരിക്കാനായിട്ട് നമ്മളുടെ ഇവിടെ കാര്യമായ ചെലവില്ലാതെ ചെയ്യാവുന്ന ധാരാളം പരിപാടികളുണ്ട്. ഉദാഹരണം, കൊച്ചിൻ പോർട്ട് ആഴം നിലനിർത്താനായിട്ട് 24 മണിക്കൂറും 365 ദിവസവും ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് എന്ന് പറയും. ആഴം നിലനിർത്താൻ വേണ്ടി, ആഴം കൂട്ടാനല്ല, കാരണം വേലിയേറ്റത്തിന് ഉറക്കത്തിലും ധാരാളം എക്കല് വന്ന് ഈ കപ്പൽ ചാലിൽ വന്ന് വീഴും. അത് എല്ലാ ദിവസവും കോരി മാറ്റിയാലേ, ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയാലേ കപ്പലുകൾ കയറാൻ പറ്റുള്ളൂ. ഈ സാധനം ഇപ്പൊ നിലവിൽ 20 കിലോമീറ്റർ പടിഞ്ഞാറ് ആഴക്കടലിലാണ് കൊണ്ട് അവർ കളയുന്നത്. ആ ചെളി ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരക്കടലിലേക്ക്, ഈ ഡ്രഡ്ജറിന് വരാവുന്ന തീരക്കടലിലേക്ക് കൊണ്ടുവന്ന് അടിക്കുക, തുറക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് തീരത്തേക്ക്, പടിഞ്ഞാറ് നിന്നാണ് നമുക്ക് ഓളം കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെളിയും മണ്ണും തീരത്തേക്ക് വന്നടിയും. വന്നടിയുമ്പോൾ കോരിക്കൊണ്ടുവരുന്ന ചെളിയിൽ ധാരാളം പ്ലവകങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മത്സ്യങ്ങൾക്ക് തീറ്റയാണത്. അപ്പോൾ ധാരാളം മത്സ്യം വരും ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ധാരാളം പണി കിട്ടും, മത്സ്യം കിട്ടും, ജോലി കിട്ടും. അതുകൂടാതെ തന്നെ പരിസ്ഥിതിക്ക് ഒരു ദോഷവുമില്ല, കാരണം ഇത് നിലവിൽ എല്ലാ ദിവസവും ഏതായാലും ഡ്രഡ്ജ് ചെയ്യണം. ഈ ഡ്രഡ്ജ് ചെയ്യുന്ന കടലിൽ കൊണ്ടേ കളയും വേണം, അല്ലാതെ വേറെ ഒരു സ്ഥലത്തും കളയാനില്ല. ഈ കളയുന്ന സാധനം നമ്മൾ സ്ഥാനം മാറ്റിയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ആഴം കുറയും. ആഴം കൂടുമ്പോൾ തിരമാല വലിയ ഉയരത്തിൽ വരുമെന്ന് പറയുന്നത് പോലെ ആഴം കുറഞ്ഞു കഴിയുമ്പോൾ തിരമാല കുറേ പടിഞ്ഞാറ് വെച്ചൊടിയും. പടിഞ്ഞാറ് വെച്ചൊടിഞ്ഞ് തട്ടി ഉയരം കുറഞ്ഞ നിരയായിരിക്കും. അത് തട്ടി കടൽ ഭിത്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ അത് വെറുതെ ഓളമായി മാറും, അല്ലെ ഓളം പോലും അല്ലാതെയായി മാറും. അപ്പൊ ആഴം കുറക്കാനുള്ള, അതുകൂടാതെ തന്നെ ഈ പോർട്ടിന്റെ ചെളി അടിക്കുമ്പോൾ വെള്ളത്തിൽ ഡെൻസിറ്റി കൂടും, സാന്ദ്രത കൂടും, കൊഴുപ്പ് കൂടും. വെള്ളം ഒരു കുറുക്ക് പോലെയും, വെള്ളം ഇങ്ങനെ കുറുക്ക് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ, സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരമാല ഓളം ഉണ്ടാവില്ല. അപ്പൊ അവിടെ വളരെ ശാന്തമായിട്ട് കിടക്കും. പിന്നെ ഈ മണ്ണ് വീണ്ടും ഒഴുകി വടക്കോട്ട് കപ്പൽച്ചാലിലേക്ക് പോകാതിരിക്കുക. ഇവിടെ ഒഴുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൻട്രിഫ്യൂഗൽ ഒഴുക്കുണ്ടെന്ന്. തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഒഴുക്കിൽ ഈ ചെളിയും മണ്ണും ഒഴുകി വടക്കോട്ട് പോകാതിരിക്കാൻ നമ്മൾ ഇടക്കെല്ലാം, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ, വലിയ പുലിമുട്ടിടണം, ബ്രേക്ക് വാട്ടർ വാൾ. ഈ ഒലിച്ചു പോകാതിരിക്കാനുള്ള മുട്ട് ഒലിമുട്ട് അഥവാ പുലിമുട്ട്, ബ്രേക്ക് വാട്ടർ വാൾ. ഇത് നമ്മൾ അവിടെ ഇടുക എന്ന് പറഞ്ഞാൽ കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും വേറെ ഖരപദാർത്ഥങ്ങളൊന്നും വേണ്ട. നമ്മൾ ജിയോ ട്യൂബ് എന്ന് പറയുന്ന, ജിയോ സിന്തറ്റിക് ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന തുണിയുണ്ട്, വളരെ കട്ടികൂടിയ. അത് 25 മീറ്റർ നീളവും സഞ്ചി പോലെ വട്ടത്തിൽ ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ 5 മീറ്റർ ഉയരവും കിട്ടും. അങ്ങനെയുള്ള സാധനത്തിൽ അത് ഈ കാർബൺ, ഈ ജിയോ സിന്തറ്റിക് ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന കാർബൺ അടങ്ങിയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെയിൽ കൊള്ളാൻ പാടില്ല, ഒരു ദിവസത്തെയല്ല, കുറേ നാളുകൾ സ്ഥിരമായി വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കടലിലെ ജലനിരപ്പിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന തരത്തിൽ, 1.5 മീറ്ററോ 1 മീറ്ററോ താഴ്ന്നു നിൽക്കുന്ന തരത്തിൽ നമ്മൾ ഈ ജിയോ ട്യൂബ് കൊണ്ട് പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് വന്ന് അവിടെ തടയും. സ്വാഭാവികമായും കൊച്ചിൻ പോർട്ടിലെ ഡ്രഡ്ജിങ്ങും കുറയും, മണ്ണ് തിരിച്ചൊഴുകി കപ്പൽ ചാലിലേക്ക് ചെല്ലില്ല. 25 മീറ്റർ നീളവും 5 മീറ്റർ ഡയാമീറ്ററും ഉള്ള ജിയോ ട്യൂബിൽ ആഴക്കടലിൽ നിന്ന് മണ്ണ് പമ്പ് ചെയ്ത് നിറച്ചിടണം. ആഴക്കടലിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പടിഞ്ഞാൽ

0: വലിയ ട്രഡ്ജർ ഉപയോഗിച്ച് പമ്പ് ചെയ്തിട്ട് നേരെ സെൻട്രിഫ്യൂഗൽ വലിയ പമ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജിയോ ട്യൂബ് നിറയും. അപ്പോൾ കടലിൽ കിടക്കണ മണ്ണ് തന്നെ കടലിൽ തന്നെ ഇടിയും. അതുകൂടാതെ ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ടില്ല. കുത്തിപ്പൊട്ടിക്കാതിരുന്നാൽ, കുത്തിപ്പൊട്ടിച്ചിന് ഒരു ട്യൂബ് മണ്ണൊഴുകി പോയാൽ അടുത്തൊരു ട്യൂബ് വെച്ചേച്ച് മണ്ണ് നിറച്ചിട്ടാൽ മതി, വളരെ കുറഞ്ഞ ചിലവിൽ. ഇപ്പം തന്നെ ഞാൻ ഈ 1 കിലോമീറ്ററിന് 66 കോടി രൂപ വരുമെന്ന് പറഞ്ഞില്ലേ, നമുക്കൊരു 10-20 കോടി രൂപ ഉണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ ഈ ജിയോ ട്യൂബിൻ്റെ പുലിമുട്ടുകൾ ഇടാം. അതുകൂടാതെ പോർട്ടിൻ്റെ മണ്ണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിൻ്റെ ഇടയിൽ ഇടാനുള്ളത്. പിന്നെ കൊച്ചിൻ പോർട്ട് ആഴം എന്തായാലും അവർക്ക് കൂട്ടണം. അതുകൂടാതെ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളം നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ തീരദേശങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് കായലിലെ വെള്ളപ്പൊക്കമാണ്, ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ കായലിലെ വെള്ളപ്പൊക്കം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ കായലുകളെല്ലാം ഇപ്പോൾ ഇന്ന് ആഴമില്ലാതെ ആഴം കുറഞ്ഞ് വളരെ നീർന്നു കിടക്കും. ആ മണ്ണും ട്രഡ്ജ് ചെയ്ത് വേണമെങ്കിൽ ഈ തീരക്കടലിലിട്ട് തീരം പുനർനിർമ്മിച്ചെടുക്കാം. ഞങ്ങളുടെ ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന കര 2-3 കിലോമീറ്റർ വീതിക്കാണ് ഈ ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള 19 കിലോമീറ്റർ ദൂരത്ത് പോയതെങ്കിൽ ആ കര നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയും, എടുക്കാൻ പറ്റും. ഒരു ന്യൂ കൊച്ചി, ഫോർട്ട് കൊച്ചി, എടക്കൊച്ചി എന്നൊക്കെ പറയണ പോലെ ഒരു ന്യൂ കൊച്ചി, ഒരു 3 കിലോമീറ്റർ വീതിക്ക് ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള, അല്ലെ ഒരു 20 കിലോമീറ്റർ നീളത്തിൽ, അല്ലെ ഒരു 25 കിലോമീറ്റർ നീളത്തിൽ ഒരു സ്ഥലം വെച്ച് കിട്ടിയാലുള്ള ഒരു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൂടാതെ ഫോർട്ട് കൊച്ചി എന്ന് ചെല്ലാനം വരെ ഒരു ബീച്ച്, 10-20 കിലോമീറ്റർ നീളത്തിൽ ഒരു ബീച്ച് എന്ന് വന്ന് നോക്കട്ടെ, ഗോവയെയും മയാമി കടൽത്തീരങ്ങളെയും ഒക്കെ വെല്ലുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാക്കി മാറ്റാൻ കഴിയും. അതാണ് ചെയ്യേണ്ടത്.
1: ഇത്രയും നേരം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോനൊപ്പം സമയം ചെലവഴിച്ച VT സെബസ്റ്റ്യൻ സാറിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെല്ലാനം കൊച്ചി മേഖലയുടെ കടലോര സംരക്ഷണ രംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനകീയവേദി കൺവീനർ VT സെബാസ്റ്റ്യൻ തങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക റേഡിയോ അഭിമുഖം. ചെല്ലാനത്തെ കടലേറ്റം, ഇന്നലെ, ഇന്ന്, നാളെ. നിർവഹണം രാഹുൽ ദേവ് RK.
3: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുമ്പളങ്ങിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാതിവഴിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് ജനത്തിന് ദുരിതമാകുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷം കുമ്പളങ്ങിയിലേക്കുള്ള ബസ്സുകളിൽ ഏറെയും പെരുമ്പടപ്പ് എത്തുമ്പോൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഇതുമൂലം കൊച്ചി നഗരത്തിലേക്ക് ജോലിക്ക് പോകുന്ന 100 കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. രാത്രി 8 ശേഷം ജോലി കഴിഞ്ഞു വരുന്നവർ ടാക്സിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ മേഖലയിലേക്ക് കുറെ കാലമായി KSRTC സർവീസുമില്ല. കുമ്പളങ്ങി എഴുപുന്ന പാലം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ചേർത്തലയിൽ നിന്ന് തോപ്പുംപടി എറണാകുളം ഭാഗത്തേക്ക് KSRTC സർവീസ് നടത്തിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം KSRTC അവഗണിച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ അടയ്ക്കാൻ 1 രൂപ വീതം സഹായം തേടി ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ രംഗത്ത് വന്നു. KSRTC വനിതാ സൗജന്യ യാത്ര നടപ്പാക്കിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് സർവീസ് നഷ്ടമായതിനാൽ ഉച്ചസമയത്ത് 1 ട്രിപ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ മാഞ്ഞാലി ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിന് 7500 രൂപ പറവൂർ RTO ഓഫീസ് പിഴ ചുമത്തിയിരുന്നു. അന്യായമായി പിഴ ചുമത്തിയതിലുള്ള പ്രതിഷേധമായും കടുത്ത പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖല സംരക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നതിനുമായാണ് ബസ് ഉടമ ബിഒ ഡേവീസിന്റെ പ്രതിഷേധം. ബസ് ഉടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും 1 രൂപ വീതം ഗൂഗിൾ പേ വഴി സമാഹരിക്കുന്നതിന് ഇക്കാര്യവും QR കോഡും അടങ്ങുന്ന സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതിന്റെ പ്രതിഷേധവും ഇതിലുണ്ട്. പ്രിയദർശിനി ഉദ്ഘാടന ദിവസം പുരുഷന്മാർക്ക് സൌജന്യ യാത്ര ഒരുക്കിയും സ്ത്രീ യാത്രക്കാർക്ക് മധുരം നൽകിയും പ്രതിഷേധം അറിയിച്ചിരുന്നു. പെരുമ്പളം ദ്വീപിലേക്ക് പാലം യാഥാർത്ഥ്യമായെങ്കിലും ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല എന്ന് വാർത്തകൾ. മാർച്ച് 7 പെരുമ്പളം പാലം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് തുറന്നുകൊടുത്തത്. ഇതോടനുബന്ധിച്ച് പെരുമ്പളം ദ്വീപിൽ നിന്ന് ചേർത്തല, കോട്ടയം, എറണാകുളം സർവീസ് നടത്താൻ 3 KSRTC ബസ്സുകളും ട്രയൽ റൺ നടത്തി. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും KSRTC ബസ്സുകൾ ഓടിയില്ല. പാലത്തിലെ ടാറിംഗ് പൂർത്തിയാകാതിരുന്നതാണ് സർവീസ് നടത്താൻ തടസ്സമായത്. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡുകളും പ്രതിബന്ധങ്ങളാണ്. ഇതിന് പരിഹാരമായി 1 മിനി ബസ് സർവീസ് നടത്തണമെന്നാണ് പെരുമ്പളം പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസിഡന്റ് CR ഗിരീഷ് പറഞ്ഞു. KSRTC ബസ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി പെരുമ്പളം ദ്വീപിന്റെ തെക്കേ അറ്റം വരെ ഓടിച്ചിരുന്നു. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡിലൂടെ ബസ് കടന്നുപോയപ്പോൾ എതിരെ മറ്റു വാഹനങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്കിനിടയാക്കി. ഇപ്പോൾ ദ്വീപിനുള്ളിൽ 40 ഓട്ടോറിക്ഷ സർവീസ് ഉണ്ട്. ജങ്കാർ സർവീസ് മാത്രമാണ് നിലച്ചത്. താൽക്കാലികമായി സർവീസ് നടത്താൻ ജങ്കാറിനുള്ള ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പെരുമ്പളം ദ്വീപിനുള്ളിൽ 1 മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പാലത്തിലൂടെ ബസ് സർവീസ് നടത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത വകുപ്പ് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുവാൻ പദ്ധതി. കൊച്ചിയും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കും. സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും നടപ്പാക്കും. കണ്ടക്ടർ ഡ്രൈവർ പുരസ്കാരങ്ങൾ നൽകും. MLA ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങാൻ പദ്ധതി തയ്യാറാക്കും. ഡിപ്പോ ആധുനികവൽക്കരണത്തിന് തദ്ദേശ സ്ഥാപന ഫണ്ട് വിനിയോഗിക്കും. റെയിൽവേ മാതൃകയിൽ വെയിറ്റ് ലിസ്റ്റ് തൽക്കാൽ ബുക്കിംഗ് സൌകര്യം ബസ്സുകളിൽ നടപ്പാക്കും. വെയിറ്റ് ലിസ്റ്റ് 50 കഴിഞ്ഞാൽ അതേ റൂട്ടിൽ അധിക സർവീസ് നടത്താനും ആലോചനയുണ്ട്. വായുമലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇലക്ട്രിക് റിക്ഷകളിലേക്കും ടാക്സികളിലേക്കും മാറുന്നതിന് സബ്സിഡിയും വായ്പയും ലഭ്യമാകും. സംസ്ഥാനത്ത് സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കും. ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കും. റോഡ് സംസ്കാരം വളർത്തുന്നതിന് സമഗ്ര ട്രാഫിക് നയം രൂപീകരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവയ്ക്കായുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പ് ഒഴിവാക്കും. ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും. ബൈക്കുകൾ രൂപമാറ്റം വരുത്തി അമിത ശബ്ദത്തിൽ പായുന്നത് മറ്റ് വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറുന്നു. ഇൻഫോ പാർക്ക് റോഡിലും സീപോർട്ട് എയർപോർട്ട് റോഡിലുമാണ് ശല്യം കൂടുതൽ. അനധികൃത സൈലൻസറുകൾ, ഹാൻഡിലുകൾ, മഡ്ഗാർഡുകൾ, ലൈറ്റുകൾ തുടങ്ങിയവ പിടിപ്പിച്ചാണ് വൻ ശബ്ദം പുറപ്പെടുവിച്ച് ബൈക്കുകൾ പായുന്നത്. സൂപ്പർ ബൈക്കുകളും രൂപമാറ്റം നടത്തുന്ന സാധാരണ ബൈക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരം ബൈക്കുകൾക്കെതിരെ 2 വർഷം മുൻപ് കർശന നടപടികളുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിരുന്നു.

ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് സംഘം 2 SUVകൾ കൂടി പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ നിന്നെത്തിച്ച 2 ടൊയോട്ട ലാൻഡ് ക്രൂസർ വാഹനങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത്. വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകൾ ഘടിപ്പിച്ച നിലയിലായിരുന്നു വാഹനങ്ങൾ. ബംഗളൂരുവിലെ മലയാളികളേതാണ് 2 വാഹനങ്ങളും. ഭൂട്ടാൻ വാഹനങ്ങൾ കണ്ടെത്താനായി ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കേരളത്തിന് പുറത്തേക്കും കസ്റ്റംസ് അന്വേഷണം നീങ്ങുന്നതിന്റെ ആദ്യഘട്ടമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വൈറ്റിലയിൽ ജനം ഗതാഗതക്കുരുക്കിൽ വരഞ്ഞു. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള പാതയിലെ കുഴികളായിരുന്നു ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. പോലീസ് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. സഹോദരൻ അയ്യപ്പൻ റോഡിലെ വാഹന നിര എളംകുളം കഴിഞ്ഞും നീണ്ടു. കുണ്ടന്നൂരിൽ ലോറി ബ്രേക്ക് ഡൌൺ ആയതോടെ കുരുക്ക് ആ ഭാഗത്തേക്കും വ്യാപിച്ചു. വൈറ്റില പേട്ട റോഡും ദേശീയപാതയിൽ വൈറ്റില കുണ്ടന്നൂർ ഭാഗവും കുണ്ടന്നൂർ പേട്ട റോഡും കുരുങ്ങി. രാത്രി 8:30 ഗതാഗതം സാധാരണ നിലയിലായത്. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായതോടെ പെരുമ്പളം പാണാവള്ളി ബോട്ട് സർവീസിൽ യാത്രക്കാർ കുറഞ്ഞു എന്ന് വാർത്തകൾ. പാലം തുറന്നതോടെ പ്രതിദിനം 8,000 രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് ജലഗതാഗത വകുപ്പ് അധികൃതർ പറയുന്നു. ദ്വീപിൽ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചവരെല്ലാം വാഹനങ്ങൾ വാങ്ങിയതാണ് ബോട്ടുകളിൽ ആളുകൾ കുറയാൻ കാരണം. ഓട്ടോറിക്ഷകളിൽ ദ്വീപിലേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയതും ബോട്ടുകളിൽ യാത്രക്കാർ കുറയാൻ കാരണമായി. ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ബോട്ടുകളിൽ ഇനിയും ആളു കുറയും. പെരുമ്പളം മാർക്കറ്റ് ഫെറി, പൂത്തോട്ട പാണാവള്ളി, വാത്തിക്കാട് പൂത്തോട്ട ഫെറി, ഈരപ്പുഴ സൗത്ത് പറവൂർ എന്നിങ്ങനെ 48 ട്രിപ്പുകളാണ് ഇരുകരകളിലേക്കുമായി പാണാവള്ളി ജെട്ടിയിൽ നിന്നുള്ള ബോട്ട് സർവീസുകൾ. മഴ ശക്തിപ്പെട്ടതോടെ ദേശീയപാത 66 പറവൂർ മൂത്തകുന്നം റോഡിൽ യാത്ര ദുരിതമേറി. കാലവർഷം തുടങ്ങിയതോടെ ആദ്യം തകർന്നത് കണ്ണൻകുളങ്ങര ടെമ്പിൾ റോഡിന്റെ ഭാഗമാണ്. എല്ലാ മഴക്കാലത്തും ഇവിടെ ഇതാണ് സ്ഥിതി. പറവൂർ പാലം മുതൽ വടക്കോട്ട് 7 കിലോമീറ്ററിലേറെ ദൂരത്തിൽ ഒട്ടേറെ കുഴികളും റോഡിന്റെ ഇരുഭാഗത്തും വെള്ളക്കെട്ടുമുണ്ട്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ അവശിഷ്ടങ്ങളും മണലും കൂട്ടിയിട്ടിരിക്കുന്ന സംഭരണ കേന്ദ്രത്തിന് സമീപമുള്ള കുടുംബം അപകടഭീതിയിൽ വീടൊഴിഞ്ഞുപോയി. അരൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ ആന്നുരുത്തി വീട്ടിൽ മുഹമ്മദും കുടുംബവുമാണ് 1 മാസമായി വാടക വീട്ടിലേക്ക് താമസം മാറിയത്. കുന്നുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങൾ ശക്തമായ മഴയിൽ ചുറ്റുപാടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇത് കാരണം ഇവർ താമസിച്ചിരുന്ന ഇരുനില വീടിന്റെ തറയിലും ഭിത്തിയിലുമെല്ലാം വിള്ളൽ വീണിട്ടുണ്ട്. ഇവരുടെ വീടിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ 70 സെന്റോളം സ്ഥലത്താണ് കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മൺകൂനയും കൂട്ടിയിട്ടിരിക്കുന്നത്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ അരൂർ കെൽട്രോൺ കവലയ്ക്ക് തെക്കുവശമുള്ള പഴം പച്ചക്കറി ഗോഡൌണിലേക്ക് എത്തിയ കണ്ടെയ്നർ ലോറി നടുറോഡിൽ കുടുങ്ങി. 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9:00 സംഭവം. ലോറിയുടെ മുൻഭാഗം കാനയിൽ ഉടക്കി നിന്നപ്പോൾ പിൻഭാഗം മീഡിയനിൽ തട്ടിനിന്നു. ഇരുഭാഗത്തേക്കും ചലിക്കാനാവാതെ ലോറി റോഡിൽ കിടന്നതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷന് സമീപം നിർമ്മാണം മുടങ്ങിക്കിടന്ന തൂണിന്റെ പിയർ ക്യാപ് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. കുറച്ചു കഴിഞ്ഞാൽ 3 തൂണുകൾ തമ്മിൽ ബന്ധിപ്പിച്ച 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാകും. ഈ മാസം അവസാനത്തോടെ ഗർഡറുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത്. തുടർന്ന് പാതയുടെ കോൺക്രീറ്റിംഗ് അടുത്ത മാസം അവസാനത്തോടെ നടക്കും. അരൂർ തുറവൂർ ഉയരപ്പാത അരൂർ ബൈപ്പാസ് കവലയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറുന്ന ഭാഗത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. തൂണിൽ നിന്ന് 300 മീറ്ററോളം നീളത്തിലാണ് അരൂർ തോപ്പുംപടി പാതയിൽ അരൂർ ബൈപ്പാസിൽ നിന്ന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. 4.5 മീറ്റർ വീതിയുള്ള അപ്രോച്ച് റോഡിന്റെ താഴെ ജിയോ ഗ്രിഡ് ഷീറ്റുകൾ നിരത്തും. അരൂർ മുതൽ തുറവൂർ വരെ 13 കിലോമീറ്റർ പാതയിൽ കുത്തിയതോട്, ചന്തിരൂർ എന്നിവിടങ്ങളിലാണ് സർവീസ് റോഡിലേക്കും സംസ്ഥാന പാതയിലേക്കും ഇറങ്ങുന്നതിനായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഇതുകൂടാതെ അരൂർ ബൈപ്പാസ് കവലയിലെ 1-ാം നമ്പർ തൂണിലേക്ക് NH 66 നിന്നെത്തുന്ന വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനുമായുള്ള 400 മീറ്ററോളം നീളമുള്ള അപ്രോച്ച് റോഡും ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ടുമുള്ള അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ തീർക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. എന്നാൽ നിർമ്മാണ സമയത്തുണ്ടായ പല കാരണങ്ങളാലും അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷനിലെ 110 KV ടവറുകളുടെ ഉയരം വർദ്ധിപ്പിക്കാനുണ്ടായ കാലതാമസവും മൂലം നിർമ്മാണം തടസ്സപ്പെട്ടു. പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കാന നിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. കോട്ടയം തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന പുതിയ ബാർജിന്റെ നിർമ്മാണം മരടിൽ ആരംഭിച്ചു. 8 മണിക്കൂർ കൊണ്ട് വല്ലാർപാടത്ത് നിന്ന് കോട്ടയത്തെ ചരക്കുമായി എത്താനാകും. അടുത്ത വർഷം ആദ്യ പകുതിയോടെ ഇത് കോട്ടയത്തെത്തിക്കും. 8.5 കോടി രൂപ ചെലവിൽ ബാക്ക് വാട്ടർ നാവിഗേഷൻ കമ്പനി നിർമ്മിക്കുന്ന ബാർജിന് 56 മീറ്റർ നീളമുണ്ട്. 10.5 മീറ്റർ വീതിയും 2 ഹള്ളുകളുമുള്ള ബാർജിന് 700 മെട്രിക് ടണ്ണാണ് ഭാരം. മണിക്കൂറിൽ 6 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാർജിൽ 40 അടിയുടെ 18 കണ്ടെയ്നറുകൾ ഒരേ സമയം കയറ്റാം. 2 എഞ്ചിനുകളുമുണ്ട്. ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പറവൂർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 1 ഷട്ടർ കൂടി തകർന്നു. 2 ദിവസം

ങ്ങളിലായി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് അഞ്ചാമത്തെ ഷട്ടറിന് തകർച്ചയുണ്ടായത്. നേരത്തെ ആറാമത്തെ ഷട്ടർ തകർന്നിരുന്നു. 12 ഷട്ടറുകളാണ് ഇവിടെ ആകെയുള്ളത്. ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലത്തുള്ള 2 ഷട്ടറുകളിൽ ഒരെണ്ണം നേരത്തെ തകർന്നത് നീക്കം ചെയ്തെങ്കിലും പുനഃസ്ഥാപിച്ചിരുന്നില്ല. മറ്റ് ഷട്ടറുകളിൽ 3 തുരുമ്പെടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ്. ഷട്ടറുകളിൽ മിക്കവയും വെള്ളത്തിന്റെ ജലവിധാനത്തിനനുസരിച്ച് ഉയർത്താനോ താഴ്ത്താനോ കഴിയാത്ത സ്ഥിതിയാണ്. വേനൽക്കാലത്ത് പെരിയാറിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിതീർത്തത്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര മത്സ്യ ഉൽപ്പാദനം അടുത്ത 5 50,000 ടണ്ണായി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ദ്വീപ് മത്സ്യമേഖലയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായി. CMFRIയിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിലാണ് മാസ്റ്റർ പ്ലാനിന് അന്തിമരൂപം നൽകിയത്. ചൂരപിടുത്തം നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. ആഴക്കടൽ ചൂരപിടുത്തത്തിന്റെ വ്യാപനം, കടൽ മത്സ്യകൃഷി, കടൽ പായൽ കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഇതിൽപ്പെടും. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന വഴി ഫണ്ട് കണ്ടെത്തിയായിരിക്കും പദ്ധതികൾ നടപ്പാക്കുക. 24 മീറ്ററിൽ താഴെ നീളമുള്ള 50 പുതിയ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ അനുവദിക്കും. 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കടൽപ്പായൽ കൃഷി വ്യാപിപ്പിക്കും. വലിയ തോതിൽ സമുദ്ര അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന 10 മീഡിയം സ്കെയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കും. ദ്വീപുകളിലെ 4,200 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കായൽ പരപ്പും 300+ വൈവിധ്യമാർന്ന അലങ്കാര മത്സ്യങ്ങളുടെ സാന്നിധ്യവും ഇതിനെ പ്രയോജനപ്പെടുത്തും. ലക്ഷദ്വീപിൽ ടൂറിസം പദ്ധതികൾ വികസിക്കുന്ന പശ്ചാത്തലത്തിൽ സ്പോർട്സ് ഫിഷിംഗ്, വിനോദ മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും. മത്സ്യബന്ധന മേഖലയുടെ നവീകരണത്തിനായി പുതിയ ബോട്ട് നിർമ്മാണ യാർഡുകൾ, അത്യാധുനിക കോൾഡ് സ്റ്റോറേജ് സൌകര്യങ്ങൾ, 50 മൂല്യവർദ്ധിത ഉൽപ്പാദന യൂണിറ്റുകൾ, മത്സ്യ സംഭരണ യാനങ്ങൾ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ എന്നിവ സ്ഥാപിക്കും. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ മാതൃകയിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, വനിതാ സംരംഭകർ എന്നിവരെ സജീവ പങ്കാളികളാക്കിയായിരിക്കും വികസന പദ്ധതികൾ നടപ്പാക്കുക. ലക്ഷദ്വീപ് ഫിഷറീസ് വികസനത്തിന്റെ നോഡൽ ഏജൻസിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് CMFRIയാണ്. CMFRI അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ മത്സ്യത്തെ കണ്ടെത്തി. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ 350 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്താണ് ഇവയെ കണ്ടെത്തിയത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് ഗവേഷണത്തിനാവശ്യമായ 6 ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇന്ത്യൻ ഡോറി എന്ന് വിളിക്കുന്ന മത്സ്യത്തിന് സിറ്റോപ്സിസ് ഇൻഡിക്ക എന്നാണ് ശാസ്ത്രീയ നാമം നൽകിയിട്ടുള്ളത്. CMFRIയിലെ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പുതിയ ഇനം മീനിന്റെ കണ്ടെത്തലിന് പിന്നിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന സിറ്റോപ്സിസ് റോസിയ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ജനിതക ഘടനയിൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ മത്സ്യമെന്ന് കണ്ടെത്തി. കടലിലും കായലിലും ലഭ്യത ഒരുപോലെ കുറഞ്ഞതിനെ തുടർന്ന് പ്രാദേശിക വിപണിയിൽ മീനിന് ക്ഷാമം നേരിടുന്നു. വളർത്തു കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്നവ മാത്രമാണ് ഇപ്പോൾ കാര്യമായി ആശ്രയം. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നവയും ഇക്കൂട്ടത്തിലുണ്ടെന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ബോട്ടുകൾ കടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധന വേളയിൽ കടലിലിറങ്ങുന്ന വള്ളങ്ങൾക്ക് ലഭിക്കേണ്ട പല മീനുകളും ഇക്കുറി വേണ്ടത്ര കിട്ടാത്ത അവസ്ഥയാണ്. ഇടയ്ക്ക് ചിലർക്ക് ചാള ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യമായി കിട്ടാനില്ല. ഇതേ തുടർന്ന് വില ഉയരുകയും ചെയ്തു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ചാളയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വള്ളക്കാർക്ക് ലഭിച്ചത് വെള്ളക്കൊഴുവ, നത്തോലി തുടങ്ങിയ ചെറിയ തരം മീനുകൾ മാത്രമാണ്. കൊഴുവ കിലോഗ്രാമിന് 130 രൂപയ്ക്കും നത്തോലി 80 രൂപയ്ക്കുമായിരുന്നു കച്ചവടം. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വള്ളങ്ങൾ കടലിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാൽ വരും ദിനങ്ങളിൽ ലഭ്യത കൂടുതൽ ശുഷ്കമാവാനാണ് സാധ്യത. കായൽ മീനുകളിൽ കരിമീൻ മാത്രമാണ് പ്രധാനമായും പ്രാദേശിക വിപണിയിലേക്ക് കുറഞ്ഞ തോതിൽ എത്തുന്നത്. വില കൂടുതലാണ് താനും. നാടൻ തിലാപ്പിയ ഇടയ്ക്കിടെ കുറഞ്ഞ തോതിൽ എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ എത്തുന്നുണ്ടെങ്കിലും ഗുണനിലവാരത്തിന്റെ കാര്യം ഉറപ്പിക്കാൻ കഴിയാത്തതിനാൽ ആവശ്യക്കാർ കുറവാണ്. ട്രോളിംഗ് നിരോധനം കാത്തിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന വാർത്തകൾ. ഈ മൺസൂൺ സീസണിൽ ഇതുവരെ 7 മീൻപിടുത്തം മുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നറിയിപ്പുണ്ടായി. വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. നേരത്തെ ചെറിയ വള്ളങ്ങൾ വിലക്ക് കണക്കിലെടുക്കാതെ കടലിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ വള്ളത്തെയും പോലീസ് വിലക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മീനിന് നല്ല വിലയും കിട്ടും. പക്ഷേ പണിക്ക് പോകാനാകുന്നില്ല, തൊഴിലാളികൾ പറയുന്നു. മുന്നറിയിപ്പ് നൽകുമെങ്കിലും പണിയില്ലാത്ത ദിവസം തൊഴിലാളികൾക്ക് ഒരു സഹായവും സർക്കാർ നൽകുന്നില്ലെന്നാണ് അവരുടെ പരാതി. വരാപ്പുഴ അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് നിർധനായ മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളം നൽകി. കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന സമിതി ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് മുരുക്കുംപാടം ജപമാല രാജ്ഞി ഇടവകയിലെ ആന്റണി ഇട്ടിക്കുന്നത്തിന് ഫൈബർ വള്ളം നൽകിയത്. തൊഴിലാളികളുടെ നൈപുണ്യവും തൊഴിൽ ഉപകരണങ്ങളിലുള്ള ഉടമസ്ഥതയും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് പദ്ധതി. ഇടവക ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ മാർട്ടിൻ അഴിക്കകത്ത് ഫൈബർ വള്ളം കൈമാറി. വരാപ്പുഴ അതിരൂപത KLM പ്രസിഡന്റ് സജി ഫ്രാൻസിസ് മനയിൽ അധ്യക്ഷനായിരുന്നു.

ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ എത്തിച്ചേർന്നു. ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനായ തൂഫാൻ ജാഗരൺ ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. അതിഥി തൊഴിലാളികളെ മറയാക്കി ലഹരി വിപണനം വ്യാപകമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ലഹരി വിരുദ്ധ ബഹുജന റാലി രമേശ് ചെന്നിത്തല നയിച്ചു. തുടർന്ന് തകരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തി. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മുഖാമുഖത്തിൽ വ്യാപാരി വ്യവസായികൾ, സാമുദായിക സാമൂഹിക നേതാക്കൾ, ലഹരിവിരുദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പങ്കെടുത്തു. വൈകിട്ട് 5 ഭായ് കോളനി എന്നറിയപ്പെടുന്ന കണ്ടന്തറയിൽ എത്തി തദ്ദേശവാസികളോടും അതിഥി തൊഴിലാളികളോടും സംവദിച്ചു. കൊച്ചി നഗരത്തിൽ രാത്രി അനിയന്ത്രിതമായി ഏറെ വൈകി നീളുന്ന DJ പാർട്ടികൾ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. DJ പാർട്ടികൾക്ക് രാത്രി 11 ശേഷം വിലക്ക് ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്യുന്ന ഹർജിയെ എതിർത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ എതിർ സത്യവാങ്മൂലം നൽകിയത്. നഗരത്തിൽ DJ പാർട്ടികൾ പെരുകുന്ന അവസ്ഥയുണ്ടായെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. 1500 മുതൽ 6000 രൂപ വരെയാണ് പ്രവേശന ഫീസ്. മേശ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ 20,000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ മാത്രം തുടങ്ങിയത് 34 ഇടങ്ങളിലായി. അനിയന്ത്രിതമായ വർധന പൊതു സുരക്ഷയും ക്രമസമാധാനവും കാക്കുന്നതിൽ അപകടകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക. പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ മെയ് 19 ഇത് സംബന്ധിച്ച് യോഗം വിളിച്ചിരുന്നു. എക്സൈസ്, കോർപ്പറേഷൻ, പോലീസ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഈ വർഷം തന്നെ ജ്വല്ലറി പാർക്ക് സ്ഥാപിക്കുന്നതിനായി നിലവിലെ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പദ്ധതിയുടെ സ്വകാര്യ ദാതാവാണെന്നും സ്വർണ്ണ വ്യാപാരികളാണ് ഇതിന്റെ പ്രധാന പ്രമോട്ടർമാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജ്വല്ലറി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ കേരളത്തിലെത്തുമെന്നും സംസ്ഥാനം ആഭരണ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങളുടെ നിർമ്മാണവും ഡിസൈനിങ്ങും ഒരേ കേന്ദ്രത്തിൽ നടക്കുന്നതിലൂടെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോൾഡ് ഹബ്ബിന്റെ പ്രവർത്തനത്തോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാപാര മേഖല കൂടുതൽ ശക്തിപ്പെടുകയും സർക്കാർ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ആരംഭിക്കാൻ സാഹചര്യമൊരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രദർശനങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഫാഷൻ, ഉപഭോക്താക്കളുടെ അഭിരുചി, വാങ്ങൽ ശേഷി, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയ്ക്കനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈത്തറി പ്രേമികൾക്കും വിവാഹ ആവശ്യങ്ങൾക്ക് ഷോപ്പിംഗ് നടത്തുന്നവർക്കും മികച്ച അവസരമൊരുക്കി സിൽക്ക് വീവ്സ് എക്സ്പോ ശ്രദ്ധ നേടി. പനമ്പിള്ളി നഗറിലെ റോട്ടറി ബാലഭവനിൽ ജൂലൈ 12 വരെ രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിൽക്ക് എക്സ്പോ എന്നറിയപ്പെടുന്ന പ്രദർശനത്തിൽ കൈകൊണ്ട് നിർമ്മിച്ച സിൽക്ക്, കോട്ടൺ സാരി, കുർത്തി, ഡിസൈനർ, എത്നിക് വെയർ, ഡ്രസ് മെറ്റീരിയൽ, ഹോം ലിനൻ, ഫാഷൻ ആഭരണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കിഴിവും ലഭിക്കും. കാക്കനാട് ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡിൽ പ്രവർത്തിക്കുന്ന പ്രായമായ പുരോഹിതരുടെ വിശ്രമകേന്ദ്രമായ ആവില ഭവനിൽ തീപിടുത്തം നടന്നു. ബുധനാഴ്ച രാവിലെ 10 സംഭവം. ഇരുനില കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ മുറിക്കാണ് തീപിടിച്ചത്. കെട്ടിടമാകെ കനത്ത പുക പടർന്നെങ്കിലും തൃക്കാക്കരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉടനടി തീയണക്കുകയും അന്തേവാസികളും ജീവനക്കാരും അടങ്ങുന്ന 30 പേരെ അടിയന്തരമായി ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങളുടെ പരിഗണനാ പട്ടികയിലേക്ക് എറണാകുളത്തെ വെള്ളൂരും എത്തുന്നു. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ പട്ടികയിലാണ് വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ സ്ഥലവും ഉൾപ്പെടുത്തിയത്. പരിഗണിക്കുന്ന 9 നിർദ്ദേശങ്ങളിൽ 3 വെള്ളൂരിന് വേണ്ടിയുള്ളതാണെന്ന പ്രത്യേകതയുമുണ്ട്. 692 ഏക്കറാണ് വെള്ളൂരിൽ KPPL. ഇതിൽ കേരള റബ്ബർ ലിമിറ്റഡിനായി 165 ഏക്കർ സ്ഥലമാണ് കൈമാറിയത്. 300 ഏക്കറിലാണ് KPPL ഫാക്ടറിയും അനുബന്ധ സംവിധാനങ്ങളും ഉള്ളത്. 230 ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ ഉപയോഗയോഗ്യമായി ലഭ്യമാണ്. 200 ഏക്കർ സ്ഥലമാണ് എയിംസിനായി വേണ്ടതെന്ന് വ്യക്തമാക്കുന്നത്. ആരെയും ഒഴിപ്പിക്കാതെ തന്നെ ഈ സ്ഥലം നിലവിൽ വെള്ളൂരിലുണ്ട്. ഗതാഗത സൗകര്യമേറെയുള്ള പ്രദേശമാണ്. ഒരിക്കലും വറ്റാത്ത ശുദ്ധജല സ്രോതസ്സായ മൂവാറ്റുപുഴയാർ ഒഴുകുന്നത് വെള്ളൂരിലൂടെയാണ്. കിഴക്കൊമ്പ് തെള്ളക്കപ്പടിയിലുള്ള കൂത്താട്ടുകുളം നഗരസഭാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ IP ബ്ലോക്ക്, പേവാർഡ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ റെജി ജോൺ അധ്യക്ഷനായി. ദേശീയ ആയുഷ് മിഷൻ DPM ഡോക്ടർ ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കേരളത്തിലെ ആരോഗ്യ പരിപാലന മേഖല ലോകോത്തരമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കലൂർ IMA ഹൌസിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ശാഖ സംഘടിപ്പിച്ച ദേശീയ ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ പി രാമകൃഷ്ണൻ, ഡോക്ടർ എം കെ മണി, ഡോക്ടർ ടി എൻ ചന്ദ്രിക, ഡോക്ടർ കെ ജെ പൌലോസ് എന്നിവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഗാമിഫൈഡ് ജോയിന്റ് റീഹാബിലിറ്റേഷൻ സിസ്റ്റം എന്ന ഉപകരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ ശ്രീജിത്ത് രാമചന്ദ്രൻ, മിസ്ന അബ്ദുൾ മനാഫ്, എസ് വിനായക്, എം ഷംനാഥ് എന്നിവരാണ് ഉപകരണം കണ്ടുപിടിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ സംഘടിപ്പിച്ച യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മികച്ച നവീന ആശയത്തിനുള്ള അംഗീകാരമായി 50,000 രൂപയുടെ അവാർഡ് ലഭിച്ചു. നാഡീപേശി രോഗികളിലെ സന്ധികളുടെ ചലനശേഷി പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ഗെയിം അധിഷ്ഠിത പുനരധിവാസ ഉപകരണമാണിത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്കും സ്ട്രോക്ക് ബാധിതർക്കും പുനരധിവാസത്തിനായി ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി രമ്യ ജോർജിന്റെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ഉപകരണം വികസിപ്പിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിൽ വീണ കാട്ടുകൊമ്പനെ മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്തി വനത്തിൽ വിട്ടു. ആനയുടെ തുമ്പിക്കൈയും വാലും മുറിഞ്ഞ നിലയിലായിരുന്നു. കൂവപ്പാറ കമ്പിപ്പാല മുസ്ലിം പള്ളിക്ക് സമീപം തട്ടായത്ത് അലിയാരുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിലാണ് ഉദ്ദേശം 20 വയസ്സുള്ള കൊമ്പനാന വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ആന കുഴിയിൽ വീണത്. ശബ്ദം കേട്ട വീട്ടുകാരാണ് വനപാലകരെ വിവരമറിയിച്ചത്. പ്രദേശത്ത് നിരന്തരമായുള്ള കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വന്യജീവി ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാർ ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിശദമായ നിവേദനം സമർപ്പിച്ചു. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാകാത്തതും അവയുടെ ആവാസ കേന്ദ്രങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതുമാണ് ജനവാസ മേഖലകളിലേക്ക് കടന്നുവരുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും പ്രധാന കാരണമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സൌരോർജ്ജ വേലികൾ, കിടങ്ങുകൾ, സംരക്ഷണ ഭിത്തികൾ, മൃഗങ്ങളെ തുരത്തൽ, പിടികൂടി മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണെന്നും ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയ്യപ്പൻകാവ് SNHSSൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി ആശംസകൾ നേർന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ ആകെ 29,000 വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിലായി പ്രവേശനം നേടിയത്. 8,150 സീറ്റുകൾ ബാക്കിയുണ്ട്. ഉദ്ഘാടന ചടങ്ങൾക്ക് ശേഷം രക്ഷിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ചടങ്ങിൽ ഹൈബി ഈഡൻ MP അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ബീരാൻ MP മുഖ്യപ്രഭാഷണം നടത്തി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ചേച്ചി, ഇവിടെ കടൽ കയറ്റവും കടൽ ഇറക്കുമ്പോഴൊക്കെ എന്താണ് ഞങ്ങളുടെ ഇവിടെ സംഭവം?
1: എന്നുവെച്ചാൽ നമ്മുടെ മക്കള് നമ്മളെ കഷ്ടപ്പെട്ട പോലെ മക്കള് ഒരിക്കലും കഷ്ടപ്പെടാൻ പോലെ. കാര്യം ഇപ്പൊ ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ വീട് പൊക്കി തൈലൊക്കെ ഇട്ട്, കാരണം വീടൊക്കെ തെള്ളി മതിലൊക്കെ. നമ്മൾ ഈ പണി കഴിഞ്ഞ് വരുമ്പോ ഈ വെള്ളം കോരിക്കളയല് ചെളി വാരല് ഭയങ്കര കഷ്ടപ്പാടാണ്.
0: വീടിന്റെ ഉള്ളിൽ മൊത്തം വെള്ളം
1: കയറുന്നുണ്ടോ? മൊത്തം വെള്ളം കയറും. വെള്ളം കയറുമ്പോ നമ്മള് പണി കഴിഞ്ഞ് വരുമ്പോ ആ ഒരു ടെൻഷൻ ഭയങ്കര ബുദ്ധിമുട്ട്.
0: മഴക്കാലൊക്കെ ആകുമ്പോ ഇങ്ങനെ കടല് ഇങ്ങനെ കയറുമ്പോ ക്യാമ്പിലൊക്കെ പോവാറുണ്ടോ?
1: ആ മെമ്പർമാര് മാറും, ഇവിടുന്ന് മാറി താമസിക്കണം. കടല് അവർക്ക് നമ്മളെ സുരക്ഷിത പറ്റൂലല്ലോ, നമ്മളെ ജീവൻ നമ്മക്കല്ലേ ആവശ്യം. അപ്പൊ മെമ്പർമാര് പറയും ഇവിടുന്ന് മാറണം, നിങ്ങൾ ക്യാമ്പിൽ പോകണം. കാര്യം ഞങ്ങൾ പോകൂല, കാര്യം പ്രായമുള്ളവരൊക്കെ ആയിട്ട് പോകണം ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല, വീട്ടിൽ തന്നെ നിൽക്കും.
0: ചേട്ടാ, ഈ കടല് കയറ്റം വേലി കയറ്റം വേലി ഇറക്കം എന്നുള്ളതിന് ചേട്ടൻ എന്താ പറയാനുള്ളത്?
2: അത് എല്ലാ വർഷവും ഇപ്പൊ തീരപ്രദേശവാസികള് എല്ലാവരും തന്നെ എല്ലാ വർഷവും അതിന്റെ പ്രത്യേകതകളൊക്കെ അനുഭവിക്കല് തന്നെയാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഇപ്പൊ അവര് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളവർക്കുള്ള സംബന്ധിച്ച് പറയാനുള്ളത്.
0: കുറച്ച് ദൂരം വരെ ടെട്രാപോർഡ് ഭിത്തികൾ ഇട്ടിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങോട്ട് എന്തുകൊണ്ട് വന്നില്ല?
2: ശരിക്കും പറഞ്ഞാല് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്കായിരുന്നു അത്. രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് എല്ലാവരും ദോഷം മുഴുവൻ അനുഭവിച്ചത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ. കാര്യം റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഈ ടെട്രാപോർഡിന്റെ വർക്കിനായിട്ട് വലിയ ലോഡുകളാണ് വന്നത് തന്നെയാണ്. ടോർസ് ഉള്ള വണ്ടികൾ വരുമ്പോഴത്തേക്കും വഴി മൊത്തം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ്, മതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, ഉടൻ്റെ പാലൊക്കെ ഇതായി. എന്നാലും അവര് വർക്കിന് വേണ്ടിട്ട് 2 വർഷത്തോളം അതിന്റെ ഇടക്ക് ആ ബുദ്ധിമുട്ട് യാതനകളൊക്കെ ഈ നാട്ടുകാരൊക്കെ അനുഭവിച്ചതാണ്. സ്കൂളിൽ പോണ പിള്ളേര് പലതും ചെളിയിൽ ഓടിയിട്ട് തീറ്റി വീണും, ഇതുമായിട്ട് നിരന്തരമായ കാഴ്ചകളാണ്. എന്നാലും ഇതൊരു നല്ല കാര്യത്തിന്, അതൊരു നമുക്ക് വരുന്ന വലിയ അപകടത്തിനുള്ള ഒരു പരിഹാരമാണെന്നുള്ള രീതിയിൽ അത് പലരും അത് സഹിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇവിടെ നിന്ന് ഇല്ല, ഇവിടെ ചെയ്യുന്നില്ല, തെക്കുന്നു ചെയ്തു പോകുന്നു. അപ്പോഴത്തേക്കും അതിന്റേതായ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായി.
0: പിന്നെ ചേട്ടാ, ഈ ടെട്രാ ബോർഡ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്നുണ്ട് എന്ന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അത് ഇടുമോ, എന്താണ് ഫുള്ളായി ഇടണോ, എത്ര ഇടണം നേട്ടന്റെ ഒരു അഭിപ്രായം?
2: ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഫോട്ടോ വെച്ച് ബീച്ച് റോഡ് വരെയുള്ള ഭാഗം വരെ ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നേവിടുന്നുള്ളതുകൊണ്ട് അവരവരത് എന്തായാലും സംരക്ഷിക്കും. പക്ഷെ ഈ ബാക്കിയുള്ള സ്ഥലത്തേക്കും ഇത് ചെയ്തു ബീച്ച് റോഡ് ഭാഗം വരെയുള്ള ഭാഗം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്. കാര്യം ഇപ്പൊ നമ്മൾ മാത്രം രക്ഷപ്പെട്ട് അങ്ങനെ ഇതായി പോയിട്ട് മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുമ്പോൾ അത് നമ്മൾ കാണണമല്ല. നമ്മുടെ ഈ ലോക്കാലിറ്റി ഇതിന് കാര്യം, നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ കുറച്ച് പോയൊരു വെള്ളത്തിലും, അത് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തെക്ക് ഭാഗത്തുള്ളൊരു ചെല്ലാനം ഭാഗത്തുള്ളവർ നല്ലപോലെ അനുഭവിച്ച കടലേറ്റത്തിൻ്റെ ഇത്. അപ്പോൾ ഇപ്പം നമ്മൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മാത്രം ടെട്രാ ബോർഡ് കിട്ടുമ്പോൾ അങ്ങോട്ട് ഇല്ലാതിരിക്കല് അത് ശരിയായ നടപടിയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അവിടത്തോളം തന്നെ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. ഇപ്പം ഈ വന്നിരിക്കുന്ന സർക്കാരെ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ ജനങ്ങൾ വേദനവ് കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു.
0: ഈ കടൽ കയറ്റം വരുമ്പോൾ പിള്ളേരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരും നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെയാണ്?
2: ആ, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാകുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ട് കാരണന്മാരെ തൊട്ട് അനുഭവിച്ചത് മക്കളും കണ്ടു പഠിച്ച് അങ്ങനെ പോകുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഒരുവിധം അവർക്ക് സഹിക്കാൻ കഴിയുന്നു. പകരം ഒരാൾ പെട്ടെന്നൊരു നല്ല കാലാവസ്ഥയിൽ ഇവിടെ ഒരു വീട് വാങ്ങിച്ച് വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ പുള്ളി പിറ്റേ സീസൺ ഇവിടെ നിന്ന് വിട്ടിട്ടു, അങ്ങനെ വിറ്റുപോയ പലരും ഉണ്ട് ഇവിടെ. നമ്മളെ അടുത്തുള്ള 2 വീട്ടുകാർ അങ്ങനെ കരിമോളിൽ നിന്ന് വന്ന് താമസിച്ചാണ്. അമ്പലമോള് റിഫൈനറി ഭാഗത്ത് താമസിച്ചവർ ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ സിറ്റുവിനെ അവർ കയ്യിൽ നഷ്ടത്തിനാണ് അത് വിട്ടിട്ട് പോയത്.
0: പിന്നെ ചേട്ടാ, ഇപ്പൊ മഴക്കാലത്ത് ഇതേപോലെ ഇങ്ങനെ കയറി വരുമ്പോ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോവാറുണ്ടോ, എങ്ങനെയാണത്?
2: ആ, ക്യാമ്പില് ഒരു തവണ പോയിണ്ട്, ബാക്കിയുള്ള തവണയൊക്കെ കട്ടിൽ ഒരേ വെള്ളത്തിലായിട്ട് ഞങ്ങള് പിള്ളേരെ പൊക്കി അതിന്റെ മുകളിലിരുത്തി കാര്യം 2 ദിവസം കാര്യമില്ലെന്ന് കരുതി പേടിച്ച്. എന്നാലും അതിനൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ടിങ്ങനെ അതിജീവിച്ചു തന്നെയല്ല, കുറച്ചെ കുറച്ചെ കൂടുതലായിട്ട് എല്ലാ പ്രാവശ്യം കൂടി തന്നെയാണ്. കഴിഞ്ഞ 2 തവണയും നമ്മുടെ വീട്ടിലെ കട്ടിൽ ഒരേ മുങ്ങി വെള്ളത്തിലായിരുന്നു. അപ്പൊ പിള്ളേരെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് 2 നിലയുള്ള വീട്ടിലേക്ക് മാറ്റി മുകളിലായിരുന്നു.
0: കടല് കയറി കഴിഞ്ഞാൽ എത്ര ദിവസമോളം ഉണ്ടാവും മനെ വെള്ളം ഇവിടെ നിക്കല്?
2: അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല, എത്ര ദിവസം ഒന്നല്ല, ചിലപ്പോ ആ ഒരു 2-3 ദിവസം അടുപ്പിച്ചിങ്ങനെ കടലിന്റെ ഇതുണ്ടാവുമെങ്കിൽ 2-3 ദിവസമായിട്ട് കടലിൽ കയറുന്നതിനനുസരിച്ച് ഉണ്ടാവും. വെള്ളം നന്നായിട്ട് ഒഴുകിപ്പോകാനുള്ള തോടുകളെല്ലാം നികന്നു, എല്ലാം നികന്നും പിന്നെ ഓരോരുത്തർ വീട് വെച്ചു അത് തടസ്സമായ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് വെള്ളം പോയി തീരൂല. എന്നാലും പിന്നെ വെള്ളം നീങ്ങി നിൽക്കുമ്പോൾ ഓരോരോ വഴി നോക്കി അത് പഞ്ചായത്ത് മെമ്പർമാരെ ഇടപെട്ട് അങ്ങനെ അത് ഒരുവിധം നോക്കും. പക്ഷെ എല്ലാം ഭയങ്കര ഇത് അനുഭവിച്ചതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകാറുള്ളതാണ് യാഥാർത്ഥ്യം.
0: ചേച്ചി, ഇവിടെ കടലേറ്റം അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: എല്ലാ വർഷവും തുടർച്ചയായി അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെ കടൽ കയറ്റം തന്നെയാണ്. നമ്മൾക്ക് എന്താണെങ്കിലും കടൽ കയറിയാൽ തന്നെ ഭയങ്കര ദുരിതം സംഭവിക്കുന്ന ഒരു സംഭവമാണ് മെയ് മാസത്തിൽ, എല്ലാ കൊല്ലവും മെയ് ജൂൺ മാസത്തിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ കടൽ ഇങ്ങനെ അനുസരിച്ച് ഇതാവുമല്ലോ. അപ്പോൾ കടൽ

0: കഴിഞ്ഞാല് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാരും തന്നെ, സ്കൂൾ പിള്ളേര്, പിന്നെ പൊടി കൊച്ചുങ്ങളായിട്ടുള്ളവര്, പ്രായമുള്ള ആൾക്കാര്, അങ്ങനെ എല്ലാരും ഒരു ഇതാണ്. അങ്ങനെയൊക്കെ നമ്മള് ഈ സാഹചര്യത്തെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഇതാണ്. ഒന്നാമത് എന്തോരം പിള്ളേരുണ്ട്, നമുക്ക് ബാത്റൂമാണ് ഏറ്റവും അത്യാവശ്യം, ബാത്റൂമിൽ പോക്ക്, അതൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ ഇതെന്ന് വെച്ചാൽ ഈ കടല ഇതാണ്. വേറെ നമുക്ക് എന്ത് സാഹചര്യം നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷെ ഇത് ഒട്ടും പറ്റൂലല്ലോ. പ്രായമുള്ളവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിമിഷം നേരം കൊണ്ടായിരിക്കും അവിടെ വീട് മൊത്തം മുങ്ങുന്നത്. പ്രായമുള്ളവരെ നമ്മൾ ഇങ്ങനെ ഒരു എല്ലാവരും അവരവരോ വീട്ടിലെ കാര്യങ്ങളിലേ നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ആ സാഹചര്യത്തിൽ? അതാണ് നമുക്ക് ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ. അതിന് നമുക്ക് ഉത്തമമായ ഇതെന്ന് വെച്ചാൽ അവരെല്ലാവരും നമ്മൾ സഹകരിച്ചാൽ. ഇപ്പൊ ഇനി നമുക്കറിയില്ല ഇനി എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ജിയോ ബാഗ് അവർ വെച്ച് തരുന്നുണ്ട്.
1: കടൽ ഭിത്തി പെടുന്നുണ്ട് എന്ന് പറഞ്ഞു, എന്താ അതിനെ കുറിച്ചിട്ടുള്ളത് ചേച്ചിന്റെ അറിവ്?
0: എനിക്കും അങ്ങനെ പ്രത്യേകിച്ചില്ല. വാർത്തയിൽ കേൾക്കണല്ലാതെ നമുക്കൊന്നും അറിയില്ല. അവര് പറയണുണ്ട് ഇടാ ഇടാന്ന്, ഈ വർഷവും പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ അത് ഇപ്പൊ തൽക്കാലം അവരിപ്പ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പൊ തൽക്കാലം കടല് കയറാത്ത രീതിയിൽ ഇപ്പൊ ജിയോ ബാഗാണ് ഇതിരിക്കുന്നത്. ടോട്ടോപാട് 300+ കോടി നമുക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ഒരു ഇതുമില്ല. ശരിക്കും ഞങ്ങൾക്ക് എന്താന്നുള്ളത് അറിയില്ല. ഇനി ഇപ്പത്തെ ആൾക്കാര് കയറിയിട്ട് എങ്ങനെയാണ് ഭരണം നമുക്കൊന്നും അറിയില്ലല്ലോ. അതൊക്കെ അവരുടെ കയ്യിൽ കിടക്കുന്നു.
1: ചേച്ചി, പിന്നെ മഴക്കാലത്ത് നിങ്ങൾ ക്യാമ്പിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ടോ?
0: മഴക്കാലത്ത് ഞങ്ങൾ ക്യാമ്പിൽ പോയിട്ടില്ല. മെയിനായിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും പോവും. ഹസ്ബൻഡിന്റെ പെങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. എന്നുവെച്ചാൽ കൊച്ചുങ്ങളെല്ലാവരുമായിട്ടുള്ള ക്യാമ്പിൽ പോയിട്ടുണ്ട് എല്ലാവരും, ഞങ്ങൾ പോയിട്ടില്ല.
2: ചെല്ലാനത്ത് 347 കോടി രൂപ മുടക്കി 7.36 കിലോമീറ്റർ സ്ഥലത്ത് കരിങ്കൽ നിരത്തി അതിന്റെ മുകളിൽ പടിഞ്ഞാറ് വശത്ത് ടെട്രാപോഡ് നിരത്തുകയാണ് ചെയ്തത്. 7.36 കിലോമീറ്റർ ആണ് മൊത്തം ചെയ്തത്. അത് കൂടാതെ ബസാർ വേളാങ്കണ്ണി പ്രദേശങ്ങളിലെ 6 പുലിമുട്ടുകൾ, ഒലിച്ചു പോകാതിരിക്കാനുള്ള മുട്ട്, ഒലിമുട്ട് അഥവാ പുലിമുട്ട്, ബ്രേക്ക് വാട്ടർ വാളും നിർമ്മിച്ചു. 4 എണ്ണം നടുക്കുള്ളത് ടി ആകൃതിയിലുള്ളതും 2 അറ്റത്തുമുള്ളത് ഐ ആകൃതിയിലുള്ളതും. കടൽഭിത്തിക്ക് നിർമ്മിച്ച ടെട്രാപോഡുകൾ 2 ടൺ ഭാരമുള്ള 4 കാലുകളുള്ള, എങ്ങനെ ഇട്ടാലും ഒരേപോലെ കിടക്കുന്ന 4 കാലുകളുടെയും ഹെക്സഗണൽ 6 വശങ്ങളുള്ള ഭിത്തി പോലുള്ള ഇതാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ടെട്രാപോഡിൻ്റെ ഘടന. അത് നടുക്ക് വന്ന് കൂടുന്നു, 4 കാലുകൾ നടുക്ക് വന്ന് കൂടുന്നു. അപ്പോൾ 6 ഹെക്സഗണലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ, ഒന്ന്, ഇത് ടെട്രാപോഡുകൾ തമ്മിൽ പിടുത്തം, കാലുകൾ കാലുകളായിട്ട് പിടുത്തമായിട്ട് കിടക്കും, അതുകൊണ്ട് തന്നെ അത് ഉരുണ്ട് പോവില്ല എന്നുള്ളതാണ്. പിന്നെ തേയ്മാനം കുറയും, കാരണം കടൽഭിത്തി തിരമാല അടിക്കുമ്പോൾ ഇത് പല ആംഗിളിലുള്ളത് കൊണ്ട് തിര തന്നെ, വെള്ളം തന്നെ തമ്മിൽ തമ്മിൽ പ്രഷർ ചെലുത്തി കഴിയുമ്പോൾ എല്ലാ ഫോഴ്സും ഈ ടെട്രാപോഡിലേക്ക് വരികയില്ല, അത് തമ്മിൽ തമ്മിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വിടുന്നത് കൊണ്ട് ഈ തിരയെ ശമിപ്പിക്കും. അതാണ് ഈ ടെട്രാപോഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ആണെങ്കിലും ഈ കോൺക്രീറ്റിൽ പ്രത്യേകതരം സിമെന്റും കുറച്ച് കെമിക്കലും ഒക്കെ ചേർത്താണ് ഈ കോൺക്രീറ്റ് മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്യൂറിങ് എന്ന് പറയുന്ന 14 ദിവസം, നമ്മൾ എന്ത് സിമെന്റ് ചെയ്താലും അത് 14 ദിവസം നനക്കുന്നൊരു പരിപാടിയുണ്ട്, അത് ഇതിന് വേണ്ട. അപ്പൊ നനക്കുന്ന ആവശ്യമില്ല, ക്യൂറിങ് ആവശ്യമില്ല. അതുകൂടാതെ തന്നെ ഉപ്പ് വെള്ളത്തെ പ്രതിരോധിക്കുന്നതാണ് ഈ മിശ്രിതം, ടെട്രാപോഡ്. അതുകൊണ്ട് തന്നെ ഇത് തേഞ്ഞ് പെട്ടെന്ന് പോവില്ല. അങ്ങനെയുള്ള സിമെന്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് അടുക്കിയാണ് വെക്കുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് അടുക്കി വെക്കും. അപ്പോൾ മേളിൽ നിന്ന്, അതുകൂടാതെ തന്നെ മേളിലൊരു നടപ്പാതയുണ്ട്, അത് കോൺക്രീറ്റ് ചെയ്ത് 2.5 മീറ്റർ വീതിയുള്ള നടപ്പാതയുണ്ട്. അതിനുശേഷം കൈവരിയുണ്ട്. കൈവരിക്ക് ശേഷം 1.5 മീറ്റർ വിട്ടിട്ടാണ് ടെട്രാപോഡ് കരിങ്കൽ ഭിത്തിയുടെ മേളിൽ അടുക്കി വെക്കുന്നത്. 2000 കിലോ ഭാരമുണ്ടാകും ഒരു ടെട്രാപോഡിന്. എന്നാൽ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടിയിൽ കരിങ്കൽ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ 5 ടൺ ഭാരമുള്ള വലിയ ടെട്രാപോഡുകളാണ്. ഈ 4 കാലുകൾ തന്നെയുള്ളു, പക്ഷേ അത് 5 ടൺ ഭാരമുണ്ട്. അത് 5 ടൺ ഭാരമുള്ള ടെട്രാപോഡുകൾ ഉപയോഗിച്ചാണ് അത് കടലിൻ്റെ നടുക്കോട്ടിടുന്നത് കൊണ്ട് തന്നെ തിരമാലകൾ കൂടുതൽ അടിക്കുമെന്നുള്ളത് കൊണ്ടാണ് 5 ടണ്ണിൻ്റെ ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ കരിങ്കല്ലിട്ടതിൻ്റെ മേളിൽ അടുക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ഘട്ടം നിർമ്മിക്കാൻ പോകുന്നതും ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഏതാണ്ട് 5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്.

0: കടൽ ഭിത്തിക്ക്. നമ്മൾ കരയിൽ നിന്ന് നോക്കുമ്പോൾ 5 മീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഒരു 3 മീറ്റർ ഉയരമേ ഉള്ളൂ. പക്ഷേ 2 മീറ്റർ കൂടി താഴത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ 5 മീറ്റർ എന്ന് പറയുന്നത്. 45 ഡിഗ്രി ചരിച്ചാണ് കടലിലേക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാലകൾ വരുമ്പോൾ ഈ ഇതിലേക്ക് ഏന്തി കയറുന്നത് പോലെ കയറുന്നത് കൊണ്ടും ഈ വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി എതിർദിശയിൽ വെള്ളം തന്നെ ഫോഴ്സ് ചെലുത്തുന്നത് കൊണ്ടുമാണ് ഇതിൻ്റെ ശക്തി കുറക്കുന്നത്, തിരമാലയുടെ ശക്തി കുറക്കുന്നത്. എന്നാൽ ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിൽ ആഴം കൂടിപ്പോകുന്നത് പ്രശ്നമാണ്. ആഴം കൂടിയ കൊച്ചുമ്പോട്ട് ആഴം കൂട്ടുന്നതിന് ആനുപാതികമായിട്ട് ഇവിടെയുള്ള തീരക്കടലിലും ആഴം കൂടും. തീരക്കടലിൽ ആഴം കൂടുമ്പോൾ സ്വാഭാവികമായും ഈ ടെട്രാപോഡ് താഴത്തേക്കിരിക്കും, കരിങ്കൽ ഭിത്തിയും ഇരിക്കും, മുകളിൽ നടപ്പാതൊക്കെ നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാതയും വരെ ഇരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കൊച്ചുമ്പോട്ട് ഡ്രഡ്ജ് ചെയ്യണം, മണ്ണടിക്കുക, ആ മണ്ണ് വീണ്ടും ഒഴുകിപ്പോകാതിരിക്കാനായിട്ട് പുലിമുട്ട് ബ്രേക്ക് വാട്ടർ വാൾ നിർമ്മിക്കുക. ഇതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഈ കടൽ ഭിത്തി നിലനിൽക്കണമെങ്കിൽ കല്ലിൻ്റെ പടിഞ്ഞാറ് വശത്ത് തീരം പുനർനിർമ്മിക്കണം. ആ പുനർനിർമ്മിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഇത്രയും കാശ് മുടക്കിയത് കൊണ്ടുള്ള പൂർണ്ണമായ പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലെ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് താഴത്തേക്കിരുന്ന് കോൺക്രീറ്റ് ഒക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും, ഈ ടെട്രാപോഡൊക്കെ കടലിലേക്ക് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് ചെല്ലാനത്തിപ്പം ചെയ്തിരിക്കുന്ന പണി.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക പരിപാടി ചെല്ലാനത്തിന് വേണം പൂർണ്ണ ദൂരത്തിൽ ശാസ്ത്രീയ കടൽ ഭിത്തി. പ്രദേശവാസികളുടെ അനുഭവങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും കടന്നുപോയ ഈ പരിപാടി തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: തബലിസ്റ്റ് അയ്യപ്പനും രോഹിണിയും ഏത് ചിത്രത്തിലെ കഥാപാത്രങ്ങളാണെന്ന് മലയാള സിനിമയെപ്പറ്റി കേവല പരിജ്ഞാനമുള്ളവർക്ക് അറിയാതിരിക്കില്ല. സിഗ്നേച്ചറിൽ തന്നെ മുൻപും നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ കഥാപാത്രങ്ങൾ യവനിക എന്ന ഏറ്റവും ശ്രദ്ധേയമായ KG ജോർജ് ചിത്രത്തിൽ നിന്നാണ്. ഒരു നാടക കമ്പനിയും അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അനേകം സംഭവങ്ങളും അവിടെ നിന്നുള്ള ഒരുവന്റെ അയ്യപ്പന്റെ അപ്രതീക്ഷിത തിരോധാനവും തുടർന്ന് നടത്തുന്ന

0: കേസന്വേഷണവും അവസാനം കണ്ടെത്തുന്നത് ആ മരണരഹസ്യം തന്നെ. അതിനു പിന്നിൽ രോഹിണിയാണ്. ശ്രോതാക്കളിൽ മിക്കവർക്കും അറിയാവുന്ന കഥയും കഥാപാത്രങ്ങളും. അപ്പോഴും ഈ സിനിമ പറഞ്ഞുവെക്കുന്ന സ്വാതന്ത്ര്യത്തിലൂന്നിയ രാഷ്ട്രീയം ഇന്നുമേറെ പ്രസക്തവും അതുയർത്തുന്ന സ്ത്രീപക്ഷ ചിന്തകളും. തബലിസ്റ്റ് അയ്യപ്പന്റെ അല്ല രോഹിണിയുടെ കഥയിൽ ഭവനാകത്തളങ്ങളിലെ രാഷ്ട്രീയം പറയുന്ന കെ ജി ജോർജ് സൃഷ്ടികളെപ്പറ്റിയുള്ള സിഗ്നേച്ചറിന്റെ ഈ രണ്ടാം അധ്യായം ആരംഭിക്കട്ടെ.
1: ഒരുത്തി കൂട്ടത്തിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം എന്തിനും ഓർമ്മിക്കണ്ടേ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നോടൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ നാലാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് കൊല്ലം 7 കഴിഞ്ഞു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ദുഷ്ട, നിനക്കേതായാലും ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു രോഹിണി.
2: അങ്ങനെ പറ്റിപ്പോയി ചേച്ചി.
1: എവിടെങ്കിലും പോട്ടടി, നീ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കും. ഈ പുര ചോരുമോ രോഹിണി?
2: ഇല്ല.
1: പിന്നെന്താ, തറയിലൊക്കെ നല്ല തണുപ്പ്.
2: അവിടെ ഇവിടെയൊക്കെ ചോരുമെന്നാ തോന്നുന്നത്.
1: നിന്റെ അനിയത്തിയുടെ കല്യാണ തീയതി ഉറപ്പിച്ചോ?
2: ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല.
0: ആരാണ് രോഹിണി? അസാധ്യ കലാകാരനാണ് ഭരത്ഗോപി പകർനാട്ടം നടത്തിയ തബലിസ്റ്റ് അയ്യപ്പൻ. എന്നാൽ വ്യവസ്ഥയില്ലാത്തവൻ, ഒരിടത്തും ഒന്നിലും ഒരു പെണ്ണിലും ഉറച്ചു നിൽക്കാത്തവൻ. ആ നാട്ടിൽ തന്നെ ഭാര്യയും മുതിർന്ന മകനുമുണ്ട് അയ്യപ്പന്. മറ്റു പല നാടുകളിലും സ്ത്രീ സമ്പർക്കങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും മറ്റു പെൺ ശരീരങ്ങളോട് അയാൾക്ക് മോഹമാണ്. ഭവനത്തിലെ അന്തരീക്ഷം തന്നെയാണ് ജലജ അവതരിപ്പിച്ച രോഹിണിയെ ഏകദേശം തന്റെ പിതാവിനോടടുത്തൊക്കെ പ്രായം കരുതാവുന്ന ആ മനുഷ്യന് സമീപത്തെത്തിക്കുന്നത്. രോഹിണി അവതരിപ്പിച്ച നൃത്തം കണ്ട അയ്യപ്പനവളെ നാടക കമ്പനിയിലേക്ക് മുഖ്യ നടിയായി ക്ഷണിക്കുകയാണ്. രോഹിണിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റോളാമെന്ന് ബോധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ആ നാടക കളരിയിലേക്ക് അവളുടെ കടന്നു ചെല്ലൽ. എന്നാൽ അവിടെ അവൾ അയ്യപ്പന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്കാണ് ജീവിതം നയിക്കേണ്ടി വന്നത്. രോഹിണിക്കത് സമ്മതമല്ലെങ്കിൽ പോലും എതിർപ്പിന് നിവൃത്തിയൊന്നുമില്ല. അയാൾ നടത്തിപ്പോരുന്ന ചൂഷണങ്ങൾ സാമ്പത്തികവും ശാരീരികവുമാണ്. ഇത് അസഹനീയമായപ്പോഴാണ് അവൾ അയ്യപ്പന്റെ ജീവൻ കവർന്നത്. അതിലെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിനോടൊപ്പം രോഹിണിയെ ആ അവസ്ഥയിലെത്തിച്ച സാമൂഹിക സാമ്പത്തിക ഭവന സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്.
2: എനിക്ക് തീരെ സുഖമില്ല, അകത്ത് കിടക്കയായിരുന്നു.
3: അമ്മയ്ക്ക് എന്താ അസുഖം?
2: സുഖക്കേട് പലതാ, തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. മോനിരിക്ക.
3: അമ്മ ഇരിക്കൂ, ഇങ്ങനെ നിൽക്കണ്ട.
2: വേണ്ട.
3: എന്നെ മനസ്സിലായോ?
2: ഇവള് വന്ന് പറഞ്ഞു.
3: രോഹിണിയെ കൂടെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞേക്ക. ഞാൻ പലരുടെയും നൃത്തത്തിന് തബല വായിച്ചു, പക്ഷെ രോഹിണിയെ പോലെ ഇത്രയും നല്ലൊരു നർത്തകിയെ എന്റെ കലാജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് കേട്ട് അഹങ്കരിച്ചു കളയരുത്. കൂടുതൽ കൂടുതൽ പഠിക്കാനും വളരാനും പരിശ്രമിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു.
2: ഇവളെ നല്ലൊരു ഡാൻസുകാരി ആക്കണമെന്നായിരുന്നു ഇവളുടെ അച്ഛന്റെ ആഗ്രഹം. പക്ഷെ മകള് ഡാൻസ് ചെയ്യുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയി. ഇപ്പോൾ അച്ഛനില്ലാത്ത 3 മക്കളും രോഗം പിടിച്ച ഞാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ ആരിരിക്കുന്നു?
3: കൊള്ളാവുന്ന പല ഡാൻസ് ട്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏർപ്പെടുകട്ടെ, രോഹിണി അയക്കുമോ?
2: അവളെ പിന്നെ ഡാൻസ് ഓടിപ്പിച്ച എന്തിനാ? അവൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിയാ.
3: നാടകത്തിൽ അഭിനയിക്കാൻ രോഹിണിക്ക് താല്പര്യമുണ്ട്.
2: എനിക്ക് കഴിയുന്ന പോലൊക്കെ ഞാൻ അഭിനയിക്കാം.
3: ശരി, ഞാനും നോക്കട്ടെ.
0: ഭാവന തിയേറ്റേഴ്സ് എന്ന നാടക കമ്പനിയുടെയും അവർ നടത്തിവരുന്ന നാടക അവതരണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി പറഞ്ഞു പോകുന്നതാണ് യവനിക എന്ന ചിത്രത്തിന്റെ അവതരണ രീതി. ഭാവനിയുടെ പുതിയ നാടകം കറുപ്പും വെളുപ്പും ഒരു പട്ടണത്തിൽ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് സംഘാംഗങ്ങൾ. അതിനായുള്ള യാത്രയവർ പുറപ്പെടാൻ പോകുന്നു. എന്നാൽ പ്രധാന നടൻ വേണു നാഗവള്ളി അവതരിപ്പിച്ച ജോസഫ് കൊല്ലപ്പള്ളി അവിടെ എത്തിയിട്ടില്ല. അല്പം വൈകിയാണെങ്കിൽ കൂടി അയാൾ എത്തി. തുടർന്ന് യാത്രയും ആരംഭിച്ചു. വഴിയിലാണ് അയ്യപ്പനും രോഹിണിയും താമസിക്കുന്ന ആ വാടക വീട്. രോഹിണി അവിടെയുണ്ട്, എന്നാൽ അയ്യപ്പനില്ല.
3: അയ്യപ്പൻ എവിടെ?
2: എനിക്കറിയില്ല.
3: എവിടെ പോയെന്നറിയാവോ?
2: ഇന്നലെ രാത്രിയില് പോയതാണ്.
3: എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പിയെടുത്തുതരാം. കുട്ടപ്പാ, വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരഷാപ്പി കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പാ തിരിച്ചുവിടെ, ചാരഷാപ്പി പോവാം. നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ, വായി നോക്കിയാ കേറാ. അങ്ങോട്ട് നേരം വിളിക്കുന്നവരെ പട്ടയടിച്ചിട്ട് തവലക്കെട്ട് എന്തോ ചെയ്യാനാ?
1: പട്ടയടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തവല കണ്ട കൈ റെഡി.
3: സാധനം അടങ്ങില്ല സാറ്, ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു.
0: തുടർന്നന്ന് തബലിസ്റ്റ് ഇല്ലാതെയാണ് ആ നാടകം അരങ്ങേറിയത്. അടുത്തതായി അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലും അയ്യപ്പനില്ല, പകരം മറ്റൊരാൾ എത്തിച്ചേർന്നു. സംഗതി അല്പം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സഹപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം തിലകൻ അവതരിപ്പിച്ച നാടക കമ്പനി ഉടമയും നടനും കൂടിയായ വക്കച്ചൻ ആ തിരോധാനം പോലീസിൽ അറിയിക്കുന്നത്. അയ്യപ്പനെ കാണാതായതിനെപ്പറ്റി പത്രക്കുറിപ്പും അവർ നൽകി. എന്നിട്ടും അയ്യപ്പന്റെ വിവരമൊന്നുമില്ല.

0: ആ യന്ത്രമുണ്ടല്ലോ യക്ഷി രോഗിണി അവിടെ നിൽക്കുന്ന കാണണം, അവിടെ ഞാൻ വീടില്ല.
1: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ ഇവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ എടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ എടുത്തപ്പോ വേറെ ഒത്തിരി പുറകെ പോയി കാണും.
0: ദൈവദോഷം പറയണ മഹാപാവി, ഒന്നിലെങ്കിൽ നിന്റെ അച്ഛനല്ലേ?
1: ഓ പേരിനൊരച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്.
2: തുടർന്ന തിരോധാനം അന്വേഷിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളിയാണ്. അയാൾ നടത്തുന്ന അന്വേഷണം മുന്നേറുന്നത് ഭാവന തിയേറ്റേഴ്സും അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി തന്നെയുമാണ്. വക്കച്ചനിൽ നിന്നാരംഭിച്ച അന്വേഷണം ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച വരുണൻ, നെടുമുടി വേണുവിന്റെ ബാലഗോപാലൻ, ശ്രീനിവാസൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ, രോഹിണി, അയ്യപ്പന്റെ മകൻ അശോകൻ കഥാപാത്രം വിഷ്ണു അടക്കമുള്ളവരിലൂടെ മുന്നേറുന്നു. അയാൾ എന്ത് പ്രകൃതക്കാരനാണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നത് ഇവർ കാഴ്ചക്കാർക്കായി നടത്തുന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്.
3: കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ?
4: വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: അമ്മയും രണ്ടനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം.
3: അതെന്താ?
4: ജീവിതം പോലും മടുത്തു കഴിഞ്ഞു, പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം.
3: എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന് മാത്രം.
5: കൊല്ലപ്പള്ളി, നീ വലിയ വില്ലനാണല്ലോ.
3: റോള് വല്ലതും ഉണ്ടോ കയ്യില്?
5: നീ എന്റെ വീട്ടിൽ വന്നിരുന്ന?
3: നിന്റെ വീട്ടിൽ ആരും വന്നോണ്ടെന്ന് ബോർഡ് എഴുതി
5: വെച്ചിട്ടുണ്ട്.
3: രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്, നിന്നോടൊന്നിച്ച് താമസിക്കുന്നൊരു ദോഷം മാത്രമേ
5: ഉള്ളൂ.
3: ഉളക്കടാ, എവിടെയാ നിനക്ക് വളക്കണ്ട?
5: നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്മയുടെ വാക്കച്ച എനിക്ക് ഓർമ്മിക്കണം.
3: ഇവിടെ വാക്കച്ചൊന്നുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ, എന്നെ അങ്ങ് ഓർത്താ
5: മതി.
3: നീ എടുത്ത പൊങ്ങത്തില്ലേപ്പ നിന്റെ പാട് നോക്ക്. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലോ സാർ? മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ?
2: തുടർന്ന് നാടക ക്യാമ്പിൽ നിന്ന് അല്പം അകലെയായി ഒരു പാടത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ അയാളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. അവിടെ നിന്ന് ലഭിച്ച തെളിവുകളിലൂടെയാണ് ജോസഫ് കൊല്ലപ്പള്ളിയിലേക്ക് കേസന്വേഷണം എത്തുന്നത്. അങ്ങനെ അയാൾ കസ്റ്റഡിയിലാകുന്നു. തുടർന്ന് അയാൾ നടത്തുന്ന തുറന്നുപറച്ചിലുകൾ എത്തിച്ചേരുന്നത് ആ കൊലപാതകത്തിന് പിന്നിലെ രോഹിണിയുടെ സാന്നിധ്യത്തിലേക്കും. യഥാർത്ഥത്തിൽ കൊലക്കുറ്റം ഏറ്റെടുക്കാനാണ് കൊല്ലപ്പള്ളി ശ്രമിച്ചത്. എന്നാൽ സാഹചര്യ തെളിവുകൾ അയാളിൽ നിന്ന് കേസന്വേഷണം വഴിതിരിക്കുകയായിരുന്നു. അങ്ങനെ അത് രോഹിണിയിലേക്ക്, അവരുടെ ആ വാടക വീട്ടിൽ സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ കാണുന്ന ആ ദിവസത്തിന്റെ തലേ രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്.
0: എനിക്ക് മനസ്സില്ല.
5: നീ അങ്ങനെ പിണങ്ങാതെ മോളെ, നിന്റെ നാലായ കമ്മല് ഞാൻ വിറ്റെന്നും പറഞ്ഞ് നീ ഇങ്ങനെ പിണങ്ങിയത്
0: വിറ്റു.
5: വളയെടുക്കുക ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാ നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാവൊക്കെ വിടുന്നത്? അവളെ ഇനി വിളിച്ചോണ്ട് വാ, നമുക്ക് ഇവിടെ താമസിക്കാൻ. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ല. അവള് വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞു വിടത്തൊന്നുമില്ല കേട്ടോ. നീ എന്റെ കുപ്പി കൊടുത്തു, നിന്നെ ഞാൻ കൊല്ലടി.
0: ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല.
2: ആരുമാരും സഹായത്തിനില്ലാത്ത സാധു പെൺകുട്ടിയാണ് രോഹിണി. താൻ നാടകാഭിനയം നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞതെങ്കിലും ആശ്വാസമാകുന്ന വരുമാനം കുടുംബത്തിനൊരു നേരം കൂടുതൽ അരിമേടിക്കാൻ ഉപയോഗിക്കാമെന്ന ആഗ്രഹം മാത്രമാണ് അവൾക്കുള്ളത്. കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനോ ആപത്തുകൾ കണ്ടറിഞ്ഞ് സഹായിക്കാനോ സംരക്ഷണം നൽകാനോ ഗൗരവമുള്ളവർ ആരും ആ കുടുംബത്തിനില്ല. ഈ ദുരവസ്ഥ മുതലെടുത്താണ് അയ്യപ്പൻ രക്ഷകനായി ചമഞ്ഞ് അവളുടെ ജീവിതത്തിൽ ചൂഷകനായി മാറുന്നത്. തുടർന്ന് അയാൾ മുൻപ് വശത്താക്കിയ പല സ്ത്രീകളെയും പോലെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അവളെയും വെച്ചോണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ടൊരു

0: ഒരിക്കലും ആ ബന്ധം അവൾക്ക് അംഗീകരിക്കാനാകില്ല എന്നതാണ് സിനിമ നൽകുന്ന സൂചന. എന്നാൽ രോഹിണിക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. ശാരീരികമായി പലതവണ അയാൾ അവളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിലൊരു ഭാഗത്ത് അയ്യപ്പന്റെ മകന്റെ അമ്മ നമുക്കവരെ അയാൾ നിയമപരമായി വിവാഹം കഴിച്ച സ്ത്രീ എന്ന് കരുതാം. രോഹിണിയുടെ സമീപത്തെത്തി അവളുമായി വഴക്കിടുന്നുണ്ട്. ആ സ്ത്രീ പതിവായി കാശ് ചോദിച്ച നാടക കമ്പനിയിൽ എത്താറുണ്ട്, മകനെയും അയക്കാറുണ്ട്. അയ്യപ്പനെ കാണാനില്ല എന്ന വിവരമറിഞ്ഞെത്തുമ്പോൾ തന്റെ ഭർത്താവിനെ വശത്താക്കിയവളെന്ന പഴിയൊക്കെ ആ സ്ത്രീ രോഹിണിക്ക് ചാർത്തി നൽകുന്നുണ്ട്. എന്നാൽ രോഹിണി അപ്പോഴും നിസ്സംഗയായി നിൽക്കുകയാണ്.
1: തന്റെ കമ്പനി കബലിമുട്ടി നടന്നത് എന്റെ ഭർത്താവിന് താൻ എന്തോ ചെയ്തു, എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം.
2: ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല, ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്.
1: ഇരിക്കുന്ന കണ്ടില്ലേ യെച്ചി, ഇവിടെ ഒരുത്തി അങ്ങനെ ഇല്ലായ്മ ചെയ്തത്. ഇവളെ കൂടെ ഞാൻ സമാധാനം
2: പറയിപ്പിക്കും.
0: എന്തിന് രോഹിണി അയ്യപ്പന്റെ പീഡനങ്ങൾ സഹിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം സാഹചര്യങ്ങൾ അവളെ അതിലേക്ക് എത്തിച്ചു എന്നാണെന്ന് തോന്നുന്നു. നാടക സംഘത്തിലെത്തിയ അവളെ അയ്യപ്പൻ ഒരു വാടക വീടെടുത്ത് ഒപ്പം താമസിപ്പിക്കുന്നത് വക്കച്ചന് താല്പര്യമില്ല. എന്നാൽ താനെത്തിച്ച നടിയുടെ രക്ഷിതാവ് ചമഞ്ഞിരിക്കുകയാണ് അവർക്കു മുൻപിൽ അയ്യപ്പൻ. അയാൾക്കൊപ്പമുള്ള ആദ്യ ദിവസത്തിൽ തന്നെ രോഹിണി ആ രാത്രിയിൽ അതിക്രമം നേരിടുന്നുണ്ട്. വക്കച്ചൻ ആ നാടക കമ്പനിയിലടക്കം സ്ത്രീബന്ധങ്ങൾ പുലർത്തി പോരുന്നവനാണ്. എങ്കിൽ കൂടി ദുർമനസ്സിനുടമയല്ല എന്നതിനാലും അയ്യപ്പന്റെ പ്രകൃതം നേരത്തെ തന്നെ വ്യക്തമായി അറിയാവുന്നയാളായതിനാലും അയാളോടൊപ്പമുള്ള രോഹിണിയുടെ വാസം താൽപ്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കരുതാം. മുൻപാ നാടക സംഘത്തിൽ നിന്ന് അയ്യപ്പൻ പുറത്താകാനും സ്ത്രീ വിഷയമാണ് കാരണമായത്. അന്നത് ചെറുത്തവളായിരുന്നു ഇര. എന്നാൽ രോഹിണി ഒരു മാടപ്രാവെന്ന പോലെ തക്കതായി പ്രതികരിക്കാനൊന്നും അറിയാത്ത സാധുവാണ്. ആശ്രയമാരും ഇല്ലാത്തവളാണവൾ. അയ്യപ്പൻ നടത്തിവരുന്ന ചൂഷണങ്ങൾ അവൾ ക്രമേണ നിവൃത്തിയില്ലാതെ സഹിച്ചും പൊരുത്തപ്പെട്ടും ജീവിതം മുൻപോട്ട് നയിക്കുന്നതാണ്. ആ സ്ത്രീയുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ഒരേയൊരാൾ യഥാർത്ഥത്തിൽ ജോസഫ് കൊല്ലപ്പള്ളിയാണെന്ന് തോന്നുന്നു. ആ ഗതികെട്ട സ്ത്രീ ഇനിയും ചൂഷണങ്ങൾ തന്റെ സഹോദരിമാരടക്കമുള്ള മറ്റു സ്ത്രീകൾ സഹിക്കേണ്ടി വരാതിരിക്കാൻ കൂടി നടത്തുന്നതാണ് അയ്യപ്പന്റെ കൊലപാതകം. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ. രോഹിണിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് കൊല്ലപ്പള്ളി തെളിവ് നശിപ്പിക്കാനും തുടർന്ന് ആ കുറ്റം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നത്. തിരോധാൻ അന്വേഷണ രൂപത്തിൽ കഥ പറയുന്നതാണ് യവനിക എന്ന ചിത്രമെന്ന് പറഞ്ഞല്ലോ. അന്വേഷണം ഒരാളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മുന്നേറി അടുത്തയാളിലേക്കും അയാൾ നൽകുന്ന വിവരങ്ങളിലൂടെ മറ്റൊന്നിലും എന്ന തരത്തിലാണ് ഒരു പസിൽ പോലെ മുന്നേറുന്നത്. അതിൽ വക്കച്ചനും ശൃംഗാരപ്രിയനായ ഗോപാലകൃഷ്ണനും രോഹിണിയുമെല്ലാം തങ്ങളുടെ സിനിമാ കഥ പറയൽപരമായ ചുമതല നിർവഹിക്കുകയാണ്. അങ്ങനെ കേസന്വേഷകൻ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നു. തുടർ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ഒരു പസിൽ പൂരിപ്പിക്കുന്നതുപോലെ അന്വേഷണം അതിന്റെ ഒടുക്കത്തെ കീയും കണ്ടെത്തി ഏറ്റവും അവസാനത്തെ കോളത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി കുറ്റവാളിയെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തിച്ചാൽ മതി. ഒരു നാടകാവതരണ വേദിയാണ് തുടർന്ന് കാണുന്നത്. സ്റ്റേജിൽ ഭാവന തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുകയാണ്. രോഹിണിയും അതിൽ വേഷമിടുന്നുണ്ട്. അവിടേക്ക് കൊല്ലപ്പള്ളിയിൽ നിന്നറിഞ്ഞ സത്യങ്ങൾക്കൊപ്പം അയാൾക്കൊപ്പം കേസന്വേഷകൻ കടന്നു ചെല്ലുന്നു.
3: നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്?
1: ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട.
4: നീ എന്താ മോളെ ഈ പിറ്റുംപേയും പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ?
1: ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റമേറ്റെടുക്കണ്ട.
3: നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ?
1: ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല.
3: മോള് ക്ഷേത്രത്തിൽ വരുന്നില്ലേ?
0: തുടർന്ന് അപരാധിയാണോ എന്ന് തീർത്തു വിധിക്കാനാകാത്ത രോഹിണിക്കും കൊല്ലപ്പള്ളിക്കുമൊപ്പം പോലീസ് സംഘം മടങ്ങുകയാണ്. നാടക സംഘാംഗങ്ങൾ പുതിയൊരു വേദിക്കായി തങ്ങളുടെ താവളത്തിലേക്കും. ഒരേ നാടകം പല വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നതുപോലെ പല വേദികളിൽ പല നടീനടന്മാർ ഊഴം പോലെ ഒരേ വേഷം അണിയുന്നതുപോലെ രോഹിണിയുടെ ഈ കഥയും ഇനിയും പലരാൽ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ചൂഷകർ പുതിയ വേഷങ്ങളിൽ എത്തിച്ചേരും. കെ ജി ജോർജ് രചന നിർവഹിച്ച യവനിക ഒരു അസാധ്യ സിനിമയാണ്. ഗസൽപൂരം സദാനന്ദൻ സംഭാഷണ രചന നിർവഹിച്ചു. നാടക പശ്ചാത്തലത്തിലുള്ള സിനിമയായതിനാൽ നാടകരചനയിൽ പ്രാവീണ്യമുള്ള ഒരാൾ രചനയിൽ ഒപ്പമുള്ളത് നല്ലതാണെന്ന ചിന്തയാകാം ഇതിന് കാരണം. യവനിക സാഹചര്യങ്ങൾ മുതലെടുത്ത് ആരെയും ചൂഷണം ചെയ്യരുതെന്ന പ്രഖ്യാപനം കൂടിയാണ് സമൂഹത്തിന് മുൻപിൽ വെക്കുന്നത്. കെ ജി ജോർജ് ഒരുക്കിയ ചലച്ചിത്ര കാവ്യങ്ങൾ ആഖ്യാനപരമായും അവതരണ

0: രീതിയിലും മാത്രമല്ല സവിശേഷ പാഠപുസ്തകങ്ങളാകുന്നത്. അതിത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ വഴികൂടിയാണ്. ഇവിടെ രോഹിണിയും അയ്യപ്പനും താമസിച്ചു വരുന്ന ആ വാടക വീടിനെ ഒരു ഭവനമെന്ന് വിളിക്കാനാകുമോ എന്നറിയില്ല. എന്നാൽ ഭവനമെന്ന് നാം കരുതിപ്പോരുന്ന പല കൂട്ടായ്മകളും അങ്ങനെയല്ല എന്ന സന്ദേശം കൂടിയാണല്ലോ ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച ആലീസിന്റെയും മാമച്ചൻ മുതലാളിയുടെയും ഭവന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആദാമിന്റെ വാരിയല്ലെന്ന ചിത്രം വിളിച്ചു പറയുന്നത്. സ്നേഹമില്ലാതെയുള്ള, അനുവാദം തേടാതെയുള്ള ഇണചേരലുകളും സാമ്പത്തിക ചൂഷണം അടക്കമുള്ളവയ്ക്കായുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും പരിഗണിക്കുമ്പോൾ രോഹിണിയുടെ ഭർത്താവല്ലാത്ത എന്നാൽ അധികാരിയായ അയ്യപ്പനും ആലീസിന്റെ ഭർത്താവ് മാമച്ചനും വാസന്തിയെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന ഗോപിയും പിന്നെ ഇരകളിലെ ആനിയുമൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, ഇരകൾ ഒന്നു തന്നെയാണ്.
1: ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും തൊട്ടുപോയതിന് ജോലി കുഴപ്പം വരാൻ. അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ ഇതിനെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു
2: ആഗ്രഹം ചേട്ടൻ പോയി കിടക്കും.
1: നീ ഒരു മണ്ടിയാണത്, ഇതിന്റെ ഒരു സുഖം നിനക്ക് അറിയാമെന്ന് ഞാൻ ഇട്ടാ.
2: എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല.
3: പെണ്ണേ, ഇതുവരെ ഞാൻ മര്യാദക്കാണ് എന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി
2: പോയി.
0: യവനിക 1982 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 3 ബഹുമതികളാണ് സ്വന്തമാക്കിയത്. മർമരമെന്ന ഭരതൻ ചിത്രത്തിനോടൊപ്പം മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, തിലകന് 2 മികച്ച നടനുള്ള പുരസ്കാരം എന്നിവ യവനിക നേടിക്കൊടുത്തു. കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും യവനിക നേടിക്കൊടുക്കുകയുണ്ടായി. ചിത്രം സാമ്പത്തികമായി വിജയമാവുകയും ചെയ്തു. അകത്തളത്തിലെ രാഷ്ട്രീയം അല്പം കൂടി വന്യമായി ശബ്ദമുയർത്തി പറഞ്ഞതാണ് KJ ജോർജ് ഒരുക്കിയ ഇരകൾ എന്ന സിനിമയും. 1985 ഈ ചിത്രം അദ്ദേഹത്തിന്റെ തന്നെ രചനയിൽ പുറത്തുവന്നത്. മികച്ച 2 ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇരകൾ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത തിലകനും ശ്രീവിദ്യയ്ക്കും മികച്ച 2 നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ കൂടിയും നേടിക്കൊടുക്കുകയുണ്ടായി. ഇരകൾ എന്ന സിനിമയുടെ പിറവിയെപ്പറ്റി മാതൃഭൂമി വാർഷിക പതിപ്പിന് നൽകിയ ഒരഭിമുഖത്തിൽ സംവിധായകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ അടക്കമുള്ളവയുടെ ബാക്കി പത്രമായി മനസ്സിലുണർന്ന ചിന്തകൾ ആ സൃഷ്ടിക്ക് പിന്നിലുണ്ട് എന്നർത്ഥം വരുന്ന രീതിയിലായിരുന്നു. അതായത്, കേന്ദ്ര കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹം എഴുതി ഫലിപ്പിച്ച മാനസിക സംഘർഷങ്ങൾക്ക് പിന്നിൽ അത്തരം ചില സംഭവവികാസങ്ങൾ പ്രേരണയായിട്ടുണ്ടാകാമെന്നതാണ് ഇതിനൊരു വിശദീകരണമായി പറയാനാകുന്നത്. അന്നത്തെ പ്രധാന ഭരണകർത്താക്കളുടെ ആ ചെയ്തികളെപ്പറ്റി അച്ഛനും മകനുമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്ന കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാ രചയിതാവും സിനിമാ നിരൂപകനും കൂടിയായ KB വേണു ഒരിക്കൽ അഭിപ്രായപ്പെടുകയുമുണ്ടായി. ഇതിനൊരു വിശദീകരണം നൽകാൻ ഇന്ന് ചലച്ചിത്ര ഇതിഹാസ സംവിധായകൻ നമുക്കൊപ്പമില്ല. മധ്യ തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പുതുമുഖമായ KB ഗണേഷ്കുമാറിനെ നായകനാക്കി ഇരകൾ എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. കഥാനായകനല്ലെങ്കിൽ പ്രതിനായകനായ ബേബി തിലകൻ അവതരിപ്പിച്ച മാത്യൂസ് അഥവാ മാത്യുക്കുട്ടി മുതലാളിയുടെ ഇളയ മകനാണ്. പിതാവിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് മാത്രം നഗരത്തിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം നടത്തി വരികയാണ് അയാൾ. എന്നാൽ അവിടെ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിനിടെ ഒരു ജൂനിയർ വിദ്യാർത്ഥി മരണത്തിന്റെ വക്കോളമെത്തി. ഇതാണ് ബേബി സസ്പെൻഷനും പോലീസ് കേസും വരെ നേരിടാൻ കാരണമായത്. പഠനം അവസാനിപ്പിച്ച് അയാൾ തന്റെ ഭവനത്തിൽ ജീവിതം ആരംഭിച്ചു. അതിസമ്പന്നനാണ് മാത്യുക്കുട്ടി. റബ്ബർ എസ്റ്റേറ്റും മറ്റുമാണ് ധനസമ്പാദന മാർഗം. അവിടങ്ങളിൽ തൊഴിലാളികൾ നടത്തുന്ന വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരമടക്കം അയാൾ അടിച്ചമർത്തുന്നത് കുടില തന്ത്രങ്ങൾ വഴിയാണ്. തൊഴിലാളി നേതാക്കളെ വശത്താക്കിക്കൊണ്ടാണ്.
4: ഒരു 500 സഹദേവൻ കൊടുത്തരേ.
5: ഇത് മറ്റവൻ അറിയണ്ട.
4: സഹദേവന് ഞാൻ കൊടുത്ത തീരുമാനത്തിലെത്തി. ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും.
5: അത് തീരെ കുറഞ്ഞു പോയി.
4: 6 കഴിഞ്ഞാൽ ഓരോ രൂപ കൂടി മുതലാളി കൂട്ടിത്തരും. അതാണ് നമുക്ക് നല്ലത്.
5: ഒറ്റയടിക്ക് 4 കൂട്ടിയ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ. ചാരാശാപ്പാർക്ക് കോളായിരിക്കും അത്ര തന്നെ.
4: ഞാൻ പുറത്തു നിൽക്കാം. അനിയമ്മളെ
5: എത്രയുണ്ട്? കുറഞ്ഞു പോയി.
4: 500 കൊടുത്തരേ. മറ്റവൻ അറിയണ്ട.
5: സന്തോഷമായല്ലോ. ശരി, വരട്ടെ.
0: ബേബിയുടെ മൂത്തതായി 2 ഒരു പെണ്ണുമടക്കം 4 അയാൾക്കുള്ളത്. ആൺമക്കളിൽ 2 സുകുമാരൻ കഥാപാത്രം സണ്ണിയും ഭാര്യയും ആ ഭവനത്തിൽ തന്നെയാണ് വാസം. മൂത്തവൻ ടി സി ജോർജ്.

0: അവതരിപ്പിച്ച കോശി മറ്റൊരു വീട്ടിലാണ് താമസം. അല്പം കഞ്ചാവ് പരിപാടിയും കള്ളത്തടി വെട്ടലുമൊക്കെ അയാൾ പുലർത്തി പോരുന്നുണ്ട്. ഏത് രീതിയിലും ധനമുണ്ടാക്കുക, ഇതാണ് ആ കുടുംബക്കാരുടെ രീതി. എന്നാൽ സണ്ണിയാകട്ടെ കടുത്ത മദ്യപാനിയാണ്, തീർത്തും മലസനാണ്. ഭർത്താവിന്റെ ഈ രീതിയെ പറ്റി ഭാര്യ റോസിലിന് അതൃപ്തിയുമുണ്ട്. അവർക്ക് മക്കളുമില്ല.
1: അനേ, നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു, ഇനി നാട്ടുകാരെ കൂടെ
2: അറിയിക്കണം.
1: എടി, എന്താ ഉണ്ടായെന്ന് പറ.
2: ഞാനൊന്നും പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, നല്ല ഡ്രസ് ചെയ്യാൻ പാടില്ല, നേരത്തെ കിടക്കാൻ പാടില്ല, മോളെ തല്ലാൻ പാടില്ല, വേല കറ്റി വടക്ക് പറയാൻ പാടില്ല. എന്ന വേണ്ട, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. പഠിച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നു.
1: ഇപ്പൊ നീ പണി ഇപ്പൊ എന്തിനാ?
2: എന്റെ കൂടെ പഠിച്ച ആ സാറാന്നായിരില്ലേ, അവിടെ ഇന്നലെ ഉച്ചക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണേ പോയത്, എന്നിട്ട് രാത്രി വന്ന് അങ്ങ് തുടങ്ങിയില്ലേ. എന്തിനാ ഹോട്ടലിൽ പോയത്? അതാറാന്നാര് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വിളക്കുന്നവരെ ഉറക്കിട്ടില്ല. എനിക്ക് എന്തിനെല്ലാമോ ഞാൻ വഴക്ക് കേൾക്കണ്ട്. ബേബിയെ പറ്റി എന്താ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കൊറേ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം? നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്.
1: അത് ഞാൻ നോക്കോളാം.
3: ബൈമോനെ, ആ പെട്ടി ഒന്ന് എടുത്ത് അകത്ത് വെച്ചേ.
1: എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമായിരുന്നു.
3: എത്ര ദിവസമായ നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? ചെന്നിട്ട് വയ്യ റോസിലിനെ, വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലി? കുഞ്ഞെന്തിയേ? ആ അവിടെ ഉണ്ട്. അവക്ക് എന്നാ വേണ്ടല്ലോ, ഡാഡിയെ മതി, ഇത്രയേ ഉള്ളൂ. ആ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി രണ്ട് മസാല ദോശ തിന്നതാ, എന്നിട്ടും വിശക്കുന്നു. ക്ഷീണം വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. അതെന്താ? ആ എനിക്കറിയാൻ വയ്യ.
0: ധനസമ്പാദ്യത്തിനായുള്ള ഓട്ടത്തിനിടയിൽ വെട്ടിപ്പിടിക്കാൻ എന്ത് നെറുകേടും കാണിക്കാനുള്ള ത്വരക്കിടയിൽ ഏറ്റവും ഇളയവനായ ബേബിയെ വേണ്ടത്ര പരിഗണിക്കാനോ നേരായ വഴി നടത്താനോ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് പിതാവിന്, സാധിച്ചില്ല എന്ന് കരുതാം. എന്നാൽ അതിലയാൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല. ആവശ്യത്തിലധികം പണം അവർ സമ്പാദിച്ചിട്ടുണ്ട്. ബേബി ക്രമേണ ആ വസ്തുവകകൾ നോക്കി നടത്തി കഴിഞ്ഞുകൂടിയാലും സുഖമായി അയാൾക്കുണ്ണാം. എന്നാൽ ആ മകൻ ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പുകൾ പിതാവ് നോക്കിക്കാണുന്ന രീതി ശ്രദ്ധേയമാണ്. അത് പരിഹരിക്കുന്നതിലെ മെനക്കേടാണ്, ചിലവാക്കേണ്ടി വരുന്ന പണമാണ് അയാൾ പരിഗണിക്കുന്ന ഘടകം. അതല്ലാതെ ഇളയ മകന്റെ വ്യക്തിത്വത്തിലെ പാളിച്ചകളൊന്നും ആ പിതാവിന് പ്രശ്നമേ അല്ല.
1: ബേബി, നില്ലടാ അവിടെ. നീ എന്തിനാടാ അവനെ ഇങ്ങനെ ഉപദ്രവിച്ചത്?
4: എന്നെ തല്ലി അവനെ ഞാൻ ചുമ്മാ കൊടുക്കണം?
1: ഓ, അതിന് ചുമ്മാ പറയുക? നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല. നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ, കേൾക്കാൻ രസമായിരിക്കുമല്ലോ. ഓശി, ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ. നീ തിരിച്ചു പോകുമ്പോ ഇവനെ അവിടെ കൊണ്ടുപോയി. ഊണാലോ സ്വാറ നിക്കട്ടെ.
4: ഞാൻ പോകുന്നില്ല.
1: ഡാ പറയുന്ന കേട്ടാ മതി. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനാ? നിനക്ക് വേണ്ടി കാശ് എത്രയാ മുടക്കുന്നത്? 1 ലക്ഷം രൂപ കൊടുത്ത അഡ്മിഷൻ വാങ്ങിയത്, 2 കൊല്ലം പഠിച്ചുള്ള 2.5 ലക്ഷമായി. അതിനോട് ഇതും
4: കാശുണ്ടായിട്ടില്ലേ?
1: കാശുണ്ട്, വെറുതെ കളയാനോടാ?
4: ഒരുപാട് ഉണ്ടല്ലോ, കൊറേ പോട്ടെ.
1: ഇവിടുത്തെ കിട്ടുന്ന പോലീസോടെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അവന്മാരെ നാല് തൊഴിലിട്ടിരുന്നു പഠിച്ചേനെ.
4: പിന്നെന്താ വിടായിരുന്നു? പിടിച്ചൊളിച്ചു വെച്ചില്ല. എന്നെ ആരും രക്ഷിക്കണ്ട, ഞാൻ പോയി പിടി കൊടുത്തോളാം പോലീസിന്.
1: ഇവൻ എന്തോ പറ്റി?
4: ഞാൻ പോയി കണ്ടോളാം അവരെ.
1: ഇല്ലടാ അവിടെ
4: വിടാൻ. എന്നെ ആരും രക്ഷിക്കണ്ട.
1: അവിടെ കാണുന്ന പൂട്ടിയത്
5: എന്താ? അവിടെ മാത്തുവേ, എന്താ?
1: എല്ലാവരും എവിടെ പോയി?
5: അച്ചാമ്മേ,
1: എന്താപ്പാ?
5: മാത്തുവാണോ?
1: ആ
5: ആരാ ഇവിടെ? എന്താ ശബ്ദം?
1: ഒന്നുമില്ല. അപ്പം കിടന്നോ?
5: ഒന്നുമില്ലേ? പിന്നെന്താ?
1: ഒന്നുമില്ലെന്ന്.
0: ഇരകളെന്ന സിനിമയുടെ ആരംഭം മുതൽ ബേബിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന വയലൻസ് ആ കഥാപാത്രത്തിന്റെ ചെയ്തുകൾ വഴിക്കൂടി പ്രേക്ഷകരിലേക്കും പകരുകയാണെന്ന് തോന്നുന്നു. കോമ്പസ് കൊണ്ട് സ്വന്തം കൈവിരളിൽ മുറിവുണ്ടാക്കി ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലെ സുന്ദരിയുടെ നെറ്റിയിൽ രക്തം ചാർത്തുന്ന ബേബി. സിനിമയിൽ അയാളെ കാണിക്കുന്ന ആദ്യ രംഗങ്ങൾ തന്നെ ഇങ്ങനെയാണ്. ആ കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരുവന്റെ കഴുത്തിൽ വയറുകൊണ്ട് കുരുക്കുണ്ടാക്കി വലിച്ചു മുറക്കി അവനെ മരണത്തിന്റെ വക്കിലെത്തിക്കുന്ന ബേബി. ഭവനത്തിൽ വയ്യാതെ കിടക്കുന്ന വല്യപ്പൻ പാപ്പിയുടെ കഴുത്തിൽ പോലും ആ കുരുക്ക് കൊടുക്കുന്ന ചിന്തകൾ അയാളിൽ ഉണരുന്നുണ്ട്. അത്രയും സങ്കീർണമാണ് ബേബി എന്ന കഥാപാത്രം. പക്ഷേ എന്തിന്? ആ ചോദ്യത്തിന് കെ ജി ജോർജ് സിനിമയിൽ നേരിട്ടുത്തരം നൽകുന്നില്ല. ബേബിയെപ്പറ്റി ആ ഭവനത്തിൽ വേദനിക്കുന്ന ഒരേ ഒരാൾ അയാളുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്നാൽ തന്നെ ഉദരത്തിൽ പേറിയ ആ സ്ത്രീയോടും പ്രത്യേകിച്ചൊരധിക പരിഗണനയും മകൻ നൽകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വഴിവിട്ട മാർഗത്തിലൂടെ ധനം നേടിയ ആ കുടുംബത്തിന്റെ അടുത്ത ബന്ധുവാണ് അഥവാ ബേബിയുടെ അമ്മാവൻ തന്നെയാണ് സ്ഥലത്തെ മതമേലധികാരി എന്നത് മറ്റൊരു കൗതുകം. ഭരത് ഗോപിയാണ് ഈ വേഷം അവതരിപ്പിച്ചത്. തന്റെ മകന്റെയും ഭവനത്തിന്റെ തന്നെയും വഴിവിട്ട ഈ രീതികളെപ്പറ്റി ആ അമ്മ സഹോദരനോട് വിഷമം പങ്കുവെക്കുന്നുണ്ട്.

0: തുടർന്ന് ആ പുരോഹിതൻ അമ്മയ്ക്കും മകനും നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് താനും.
1: അച്ഛാമ്മേ, വിഷമിക്കാതെ, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല.
2: ഒരു സമാധാനവുമില്ല.
1: സമാധാനമില്ലെങ്കിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാ, നീ കരയാതെ. മോനെ, ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് മെത്രാനായിട്ടല്ല. നീ എന്റെ അനന്തരവനാ. എന്റെ സഹോദരി എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരനെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ? എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. നിന്റെ അമ്മയും അപ്പനും നീ മൂലം ദുഃഖിക്കാൻ ഇടവരരുത്. നിനക്ക് അവരോട് സ്നേഹമില്ലേ?
2: ഇല്ല.
1: അച്ഛാമ്മേ, കുറച്ചു നേരം അവിടെ പോയിരിക്കൂ. മോനെ, നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ. നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്?
3: അവിടെ ആർക്കും ആരോടും സ്നേഹമില്ല, എനിക്കും ആരോടും സ്നേഹമില്ല.
1: എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ?
3: അത് ഞാനെങ്ങനെ പറയാനാ, അങ്ങനാ തോന്നുന്നത്.
1: ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
3: അതെനിക്കറിയാം അയ്യ.
1: നീ പ്രാർത്ഥിക്കാറുണ്ടോ?
3: ഇല്ല.
1: നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല,
3: എല്ലാം കൂടുതലാ.
1: ശരിയാ, ഒന്നും അമിതമാവാൻ പാടില്ല. കുഞ്ഞെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകാൻ സാധിക്കൂ. സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ.
0: പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയായ ബേബി കോളേജിൽ നിന്ന് മടങ്ങിയെത്തി ആ ഭവനത്തിൽ നയിച്ചു വരുന്ന ജീവിതത്തിനിടയിൽ ചില കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലണമെന്ന ചിന്ത തന്നെയാണ് അയാളിൽ. എന്തിനെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. കാരണം ബേബി മരണത്തിലേക്ക് നയിക്കുന്ന പലരും നേരിട്ട് അയാൾക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നവരല്ല, എന്നാൽ അയാളുമായും കുടുംബവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. സിനിമയിൽ നടി രാധ അവതരിപ്പിച്ച നിർമ്മല എന്നൊരു കഥാപാത്രമുണ്ട്. ഏകദേശം ബേബിയുടെ സമപ്രായക്കാരിയാണ് നിർമ്മല. എന്നാൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർ. സാമ്പത്തിക നിലയാണെങ്കിൽ ബേബിയുടെ കുടുംബവുമായി തീരെ യോജിച്ചതല്ല. അവർക്കിടയിൽ ശാരീരികമായ അടുപ്പമുണ്ട്. നാളെ ബേബി തന്നെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് ആ യുവതിക്ക് ഉത്തമ ബോധ്യമുണ്ട്. തുടർന്ന് അവളുടെ വരനായി എത്തിച്ചേരുന്നത് വേണു നാഗവള്ളി അവതരിപ്പിച്ച ബാലൻ എന്ന ആ നാട്ടിലെ ഒരു സാധാരണ കടഉടമയാണ്. അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ബേബി വധിക്കുകയാണ്. നടപ്പിലാക്കുന്നത് കഴുത്തിലാ ചുവന്ന വയറുകുരുക്കി വലിച്ചു മുറുക്കി തന്നെയുമാണ്. അതിനു മുൻപ് ഭവനത്തിലെ ജോലിക്കാരനായ തന്റെ മുത്തച്ഛന്റെ പരിചാരകൻ കൂടിയായ സഹോദരി ആനിയുടെ ജാരനായ ഉണ്ണുണ്ണിയെ വധിക്കുന്നതും ആ വയറ ഉപയോഗിച്ചു തന്നെയാണ്. ഹോസ്റ്റലിലെ ജൂനിയർ പയ്യനെ റാഗിങ്ങിനിടെ ഉപദ്രവിച്ച് മരണത്തിന് വക്കിലെത്തിച്ചതും ഇതേ രീതിയിലായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയം. ശ്രീവിധി അവതരിപ്പിച്ച ആനി ഉന്നത നിലയിലുള്ള സ്നേഹസമ്പന്നനും സാധുവും നല്ലവനുമായ ഭർത്താവ് ആൻഡ്രൂസിനൊപ്പമാണ് താമസം. ദമ്പതികൾക്ക് സന്തതി ഭാഗ്യവുമുണ്ട്. എന്നിട്ടും ആനി സ്വഭാവനത്തിൽ പരിഭവങ്ങളുമായി എത്തുന്നതിനു പിന്നിൽ ഉണ്ണുണ്ണിയിൽ നിന്ന് ലഭിക്കാവുന്ന ശരീരസുഖമെന്ന ചിന്ത കൂടിയുണ്ടെന്ന് തോന്നുന്നു. ബേബി ഇത് കണ്ടെത്തുന്നു. തുടർന്ന് ഉണ്ണുണ്ണി എന്ന ആ അനാഥദാസനെ അയാൾ വധിക്കുകയും ചെയ്യുന്നു. സഹോദരിയുമായി അയാൾ പുലർത്തി വരുന്ന വഴിവിട്ട ബന്ധമാണ് അതിന് കാരണമെന്ന് കരുതാനാകില്ല. കാരണം ആ സ്ത്രീ നാളെ മറ്റൊരുവനെ തേടിപ്പിടിച്ചേക്കാം. ഉണ്ണുണ്ണി മരണമടഞ്ഞതിൽ ആനിക്ക് ദുഃഖമൊന്നുമില്ല താനും. ആനിയുടെ ജീവിതത്തിൽ വേറെയും പുരുഷന്മാരും ഉണ്ടാകാം.
4: ഒന്നുകിൽ ഇവളെ എനിക്ക് വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ ഇവളുടെ ഏതെങ്കിലും കാവുക മരണെ കൊല്ലും. രണ്ടിലും നടക്കുന്നതിന് മുമ്പ് കിരിഞ്ഞേക്കാന്ന് കരുതി. നിന്റെ സ്വഭാവമാണ്.
5: എന്താ കാര്യം എന്ന് പറ.
4: ഞാനില്ലാത്തപ്പോ എന്റെ കടക്കരയിൽ ഉറങ്ങുന്നത് വേറെ ആണുങ്ങളാ. എന്റെ തെളിവുകളുണ്ട്, അത് ഞാൻ കോടതി ഹാജരാണ്.
5: ഇതൊക്കെ ഇവിടെ നീ ഉറച്ചു വിളിച്ചോണ്ട കാര്യമില്ല. നമുക്ക് അകത്ത് സമാധാനമായിട്ട് സംസാരിക്കാം.
4: ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നു.
5: അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂടി, ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? അകത്ത് പോകാൻ റൂസേ.
4: ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. You are a criminal such cheats and you will never change. I made a mistake. Give me the key.
5: ഓടി കണ്ടാ.
4: കീ
6: കോശി കേറിയാലേ.
0: താൻ വിവാഹം കഴിക്കാൻ ഇടയൊന്നുമില്ലാത്ത നിർമ്മലയെ ബാലൻ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് ബേബിക്ക് പ്രശ്നമായി വരേണ്ടത്? അവരുടെ വിവാഹവേളയിൽ ഇരുവരെയും താൻ വെടിവെച്ച് വധിക്കുന്നതായ അയാൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് കൊലപാതക ചിന്ത അയാളുടെ ഉപബോധ മനസ്സിൽ പോലും സദാസമയം തങ്ങി നിൽക്കുന്നുണ്ടെന്നർത്ഥം. ആനിക്ക് തന്റെ ഭവന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കുറവുള്ളതായി സിനിമ പറയുന്നില്ല. നല്ലൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രൂസ്. സ്വഭാവ നൈർമല്യമുള്ളവൻ. അപ്പോഴും ആനിക്ക് അയാളിൽ സംതൃപ്തിയില്ല. ആൻഡ്രൂസിനു മേൽ അവർ ഉയർത്തുന്ന പരാതികൾ അയാൾക്ക് മർദ്ദനമേൽക്കാൻ വരെ കാരണമാകുന്നുണ്ട്. ഈ കഥയിൽ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധനത്തിലായിരിക്കുന്നത് ആൻഡ്രൂസ് ആണെന്ന് തോന്നുന്നു. എന്തിനോ വേണ്ടി ജീവിതം തള്ളി നിൽക്കുന്ന ഒരു സാധു ഭർത്താവ്. ആരാലും മനസ്സിലാക്കപ്പെടാത്തവനാണ് അയാൾ.
5: പാലക്കുന്നേ വീട്ടില് എത്ര പേരായിപ്പോ.

0: എല്ലാരും പാപ്പിയുടെ മക്കളാ, എല്ലാരും പാപ്പിയുടെ മക്കൾ.
1: എന്തോ നിങ്ങളുടെ തിരക്ക് വന്നത്?
2: വിളിച്ചിട്ടാ വന്നത്, ഞാൻ ഫോൺ ചെയ്തിട്ടില്ല.
1: എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? അച്ഛനൊന്ന് ചോദിക്ക്.
2: മറിച്ചാ സത്യം, ദ്രോഹം നീ എന്നോടാ ചെയ്യുന്നത്?
1: ഞാൻ എന്താ ചെയ്തത്?
2: അതൊക്കെ ഒന്ന് അറിയിക്കാൻ കൂടാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
0: വോട്ട് ആൻഡ്രൂസേ, അവൾ ഉണ്ടായതൊക്കെ പറഞ്ഞു.
2: കള്ളമേ പറയൂ, ആ വായി നിന്ന് വരെ ഒരു സത്യവും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നതെല്ലാം കള്ളമാ. എവിടുന്ന് പഠിച്ചതോ?
0: വളർത്തിയതിന്റെ ഗുണമാ. വളർത്തിയ കാര്യം ഒന്ന് നീ നോക്കണ്ട, കുറച്ചൊക്കെ

0: സത്യസന്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല.
1: ഒരു സത്യസന്ധൻ വേണമെങ്കിലൊക്കെ അളികളെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന വരും.
0: തോന്നുക, നിങ്ങളുടെ ഒരു കള്ളക്കളികൾക്കും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല.
1: എന്ത് കളകളി? ബിസിനസ് ചെയ്യുന്ന കളകളിയാന്നു. അതൊന്നും പറഞ്ഞാണ്ടല്ലോ. എന്നെ അറിയാലോ?
0: അറിയാം.
1: പെങ്ങളെ കെട്ടിയാണെന്ന് വിചാരിക്കത്തില്ല.
0: നല്ലതായിരിക്കും,
1: ചിലപ്പോ കൊന്നും വരും.
2: ബാലന്റെ മരണത്തെ തുടർന്ന് രാഘവൻ എന്ന യുവാവാണ് നിർമ്മലയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ബേബിക്ക് അവിടെ ആരോടെങ്കിലും ആത്മാർത്ഥമായി അടുപ്പമുണ്ടെന്ന് കുറച്ചെങ്കിലും പ്രേക്ഷകന് കരുതാനാകുന്ന ആ ചിത്രത്തിലെ ഏക കഥാപാത്രമാണ് അശോകൻ അവതരിപ്പിച്ച രാഘവൻ. എന്നാൽ നിർമ്മലയെ വിവാഹം കഴിക്കാനുള്ള രാഘവന്റെ നീക്കം എത്തിക്കുന്നത് അയാളെ വധിക്കാനുള്ള ബേബിയുടെ ശ്രമങ്ങളിലേക്കാണ്. ഇതുവഴിയാണ് വ്യക്തിയുടെ ചെയ്തികൾ ഭവനത്തിലുള്ളവർക്ക് ഒന്നുകൂടി വ്യക്തമാകുന്നത്. ഉണ്ണുണ്ണിയുടെ മരണത്തിന് പിന്നിൽ പോലും അയാളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എന്നാൽ തന്റെ സുഹൃത്തുകൂടിയായ രാഘവനെ എന്തിനു ബേബി വധിക്കാൻ ശ്രമിക്കണം? രാഘവന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ വ്യക്തമായി അറിയാവുന്നവനാണ് ബേബി. സിനിമയിൽ ഒരു ഘട്ടത്തിൽ രാഘവൻ ബേബിയെ നാട്ടിലെ ഒരു അഭിസാരികയുടെ പക്കൽ എത്തിക്കുന്നുണ്ട്. ദാരിദ്ര്യം വഴി ആ തൊഴിൽ തിരഞ്ഞെടുത്തതാകാം അവർ സമീപിക്കുന്ന ഈ സ്ത്രീ. ഭവന സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ബേബിക്കായി തന്റെ കൊച്ചുമകന്റെ ചാരെ അവർ ആ കട്ടിലിൽ അർദ്ധനഗ്നയായി കിടക്കുകയാണ്. നാട്ടിലെ കൊച്ചുമുതലാളിയെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട്. എന്നാൽ ബേബി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേപറ്റി രാഘവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയം.
0: വെറുതെ രാത്രിയിൽ ഇവിടം വരെ കല്ലും മുള്ളും ചവിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
3: അവിടെ ഒരു മട്ട് കണ്ടപ്പം എന്റെ തോന്നലും ആഗ്രഹം എല്ലാം പോയി. രാഘവ
0: ബേബിച്ചെ ഓരോ കാര്യങ്ങൾ.
3: രാഘവ, എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാം. ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിടിച്ചു പറിച്ചെടുക്കണം, എന്നാലേ ഒരു സുഖം കിട്ടും.
0: അത് വല്ലാത്തൊരു സ്വഭാവം തന്നെയാണല്ലോ.
2: ഭവനത്തിൽ കഴിയുന്ന ജ്യേഷ്ഠൻ സണ്ണിയുടെ ഭാര്യ റോസ്ലിൻ ലൈംഗിക ത്വരയോടെ ബേബിയെ നോക്കുന്ന വേളയിലും അവരെ അയാൾ പരിഗണിക്കാതെ പോവുകയാണ്. സണ്ണിയുടെ കടുത്ത മദ്യപാനത്താലും ഉത്തരവാദിത്ത രാഹിത്യത്താലും മനം മടുത്തവളായ റോസ്ലിന് അയാളിൽ നിന്ന് ശാരീരിക തൃപ്തി ലഭിക്കുന്നില്ല എന്ന ചിന്തയ്ക്ക് ചിത്രത്തിൽ സാധ്യതകളുണ്ട്. അത് ഒളിച്ചും തെളിച്ചും പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്നാൽ ബേബി ആ സ്ത്രീയെ അവർ ആഗ്രഹിച്ച രീതിയിൽ സമീപിക്കാത്തതിന്റെ കാരണവും തൊട്ടുമുമ്പ് പറഞ്ഞതാകാം. വെച്ചു നീട്ടുന്നതല്ല, പിടിച്ചെടുക്കുന്നതാണ് അയാൾക്കിഷ്ടം. ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച പ്രധാനപ്പെട്ട രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ, ശുശീലയുടെയും ആലീസിന്റെയും, മറ്റൊരു രീതിയിലുള്ള അവതരണമാകാം റോസിലിനും. പ്രാധാന്യം അല്പം കുറച്ച് അവതരിപ്പിച്ചതുമാകാം. സിനിമയുടെ അവസാനം പിതാവ് മാത്തുക്കുട്ടിയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് അകാലത്തിൽ ബേബിയുടെ മരണം. എന്തിനെന്നറിയാത്ത അയാളുടെ വധശ്രമങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നേരെ കൂടി നീണ്ടതാണ് കാരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബേബി അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങൾക്ക് മോചനം നൽകുക കൂടിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകുക കൂടിയാണ് ആ പിതാവ്. അതിനൊരു കാരണം നാളെ ആ തോക്ക് തനിക്ക് നേരെ കൂടി ഇളയ മകൻ നീട്ടാമെന്ന ചിന്തയുമാകാം, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിപ്പോരുന്ന പൊല്ലാപ്പുകൾക്കൊരു അവസാനമെന്ന രീതിയിലുമാകാം. ഇരകൾ തീർച്ചയായും അസാധാരണമായ ഉള്ളറ സംഘർഷങ്ങളിലൂന്നിയ കുടുംബരാഷ്ട്രീയം പറഞ്ഞ ഒരു അസാധാരണ സിനിമ തന്നെയാണ്. വല്ലാത്തൊരു സിനിമ. കെ ജി ജോർജ് ഒരുക്കിയ അനേകം ചിത്രങ്ങളിലെ അകത്തളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ ആകെ തുക ചൂഷണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് തേടുന്ന മോചനം അഥവാ സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. അതിനായുള്ള വഴികൾ മാത്രമാണ് വ്യത്യസ്തം.
4: സിഗ്നേച്ചർ
5: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
4: നിർവഹണം നിഖിൽ എബ്രഹാം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

ಸಾ ಗ ಪ